0: Лаудетур Йесус Христос. യേശു ക്രിസ്തുവിനെ സ്തുതി.
1: ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
2: ശ്രോതാക്കൾക്കേവർക്കും നമസ്കാരം. ഇന്നത്തെ മലയാളം സംപ്രേഷണത്തിൽ ആദ്യം വാർത്തകളും ശേഷം ഫ്രാൻസിലേക്കുള്ള ലിയോ 14 പാപ്പായുടെ അപ്പസ്തോലിക സന്ദർശന വേളയെ അധികരിച്ചുള്ള പ്രത്യേക പരിപാടിയും കേൾക്കാം. വാർത്തകൾ. ക്ഷമിക്കുവാനും പങ്കുവയ്ക്കുവാനും സന്നദ്ധരാകുമ്പോൾ മാത്രമാണ് സമൂഹത്തിൽ യഥാർത്ഥ സമാധാനം സൃഷ്ടിക്കപ്പെടുന്നത്. പാപ്പ. ഫ്രാൻസിലേക്കുള്ള പരിശുദ്ധ പിതാവ് ലിയോ 14 പാപ്പായുടെ അപ്പസ്തോലിക സന്ദർശന വേളയിൽ മെറ്റ്സിലെ വിശുദ്ധ സ്റ്റീഫന്റെ നാമധേയത്തിലുള്ള കത്തീഡ്രലിൽ വിശുദ്ധ ബലിയർപ്പിക്കുകയും വചന സന്ദേശം നൽകുകയും ചെയ്തു. അക്രമവും സ്വാർത്ഥതയും നിറഞ്ഞ ലോകത്ത് മരുഭൂമികളെ ഉദ്യാനങ്ങളും വീടുകളുമാക്കി മാറ്റുവാൻ വിട്ടുകൊടുക്കലിന്റെയും ക്ഷമയുടെയും കാരുണ്യത്തിന്റെയും പാതയാണ് യേശു സുവിശേഷത്തിലൂടെ പഠിപ്പിക്കുന്നതെന്ന് പാപ്പ സന്ദേശത്തിൽ അടിവരയിട്ടു പറഞ്ഞു. ഏശയ്യ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്നുള്ള ഒന്നാം വായനയെ അടിസ്ഥാനമാക്കി ദൈവരാജ്യത്തിന്റെ വരവിനെ നീതിയുടെയും സമാധാനത്തിന്റെയും സാക്ഷാത്കാരമായി അവതരിപ്പിക്കുന്ന മൂന്ന് പ്രതീകാത്മക ചിത്രങ്ങളെ പാപ്പ വിവരിച്ചു. മരുഭൂമി, ഉദ്യാനം, ഭവനം എന്നിവയാണവ. ആഡംബരങ്ങൾ വെടിഞ്ഞ് ജീവിതത്തിൽ അത്യാവശ്യമായ കാര്യങ്ങൾക്ക് മാത്രം മൂല്യം നൽകുവാനും ത്യാഗവും ഉപേക്ഷയും വഴി ദൈവിക സന്മാർഗത്തിൽ സഞ്ചരിക്കുവാനും ശാന്തതയുടെയും ലാളിത്യത്തിന്റെയും പ്രതീകമായ മരുഭൂമി നമ്മെ പഠിപ്പിക്കുന്നുവെന്ന് പാപ്പ പറഞ്ഞു. പ്രതികാര ചിന്തകൾ മാറ്റിവെച്ച് സ്നേഹത്തിന്റെയും അനുരഞ്ജനത്തിന്റെയും പാത തിരഞ്ഞെടുക്കുവാൻ യേശുവിന്റെ വാക്കുകൾ ഏവരെയും ആഹ്വാനം ചെയ്യുന്നുവെന്നും പാപ്പ പറഞ്ഞു. യേശുവിന്റെ പഠനങ്ങളെ ബലഹീനതയായി ചിലർ തെറ്റിദ്ധരിക്കുമെങ്കിലും വിദ്വേഷവും പ്രതികാരവും മനുഷ്യരാശിക്ക് നാശമല്ലാതെ മറ്റൊന്നും നൽകിയിട്ടില്ലെന്ന് പാപ്പ ഓർമ്മിപ്പിച്ചു. ക്ഷമിക്കുന്നവരും ശത്രുത അവസാനിപ്പിച്ച് ഒന്നിച്ചു മുന്നേറുവാൻ തയ്യാറാകുന്നവരുമാണ് പ്രതികാരം ചെയ്യുന്നവരെക്കാൾ യഥാർത്ഥത്തിൽ ശക്തരെന്നുമാണ് മെറ്റ്സിന്റെ ചരിത്രം പഠിപ്പിക്കുന്നതെന്നും പാപ്പ കൂട്ടിച്ചേർത്തു. രോഗങ്ങൾക്കും വൈകല്യങ്ങൾക്കും വിവിധ കഷ്ടപ്പാടുകൾക്കും ഇടയിലും ലൂർദ് ജീവിതത്തിന്റെ അർത്ഥം കണ്ടെത്തുവാൻ സഹായിക്കുന്നു പാപ്പ. 4 ദിവസങ്ങളിലായി ഫ്രാൻസിലേക്കുള്ള തന്റെ അപ്പസ്തോലിക സന്ദർശനം പര്യവസാനിപ്പിച്ച് ലിയോ 14 പാപ്പ സെപ്റ്റംബർ 28 റോമിലേക്ക് മടങ്ങവെ വിമാനത്തിൽ വെച്ച് അദ്ദേഹം മാധ്യമപ്രവർത്തകരുമായി സംസാരിച്ചു. ഫ്രാൻസിന്റെ വിവിധയിടങ്ങളിൽ തന്റെ വിവിധ അനുഭവങ്ങളെ എടുത്തു പറഞ്ഞ പാപ്പ പ്രഥമമായി ലൂർദിൽ രോഗികളെയും കഷ്ടപ്പാടുകൾ അനുഭവിക്കുന്നവരെയും കണ്ടുമുട്ടിയതും ദൈവസാന്നിധ്യത്തിന്റെ കൃപ ആളുകളുടെ ഹൃദയങ്ങളെ സ്പർശിക്കുന്നതും അവരെ രൂപാന്തരപ്പെടുത്തുന്നതും രോഗികൾക്കും വയോധികർക്കും സമൂഹത്തിൽ മാറ്റിനിർത്തപ്പെട്ടവർക്കും അവരുടെ അന്തസ് തിരികെ ലഭിക്കുന്നതും കാണാൻ കഴിഞ്ഞത് തനിക്ക് വലിയ അത്ഭുതങ്ങൾ പോലെയായിരുന്നുവെന്ന് എടുത്തു പറഞ്ഞു. യുവജനങ്ങൾക്കൊപ്പം നടത്തിയ ജാഗരണ പ്രാർത്ഥന അവരിലുള്ള അന്വേഷണത്വരയെ പ്രോത്സാഹിപ്പിക്കുന്നതായിരുന്നുവെന്നും പാപ്പ അടിവരയിട്ട് പറഞ്ഞു. മതങ്ങൾ ജീവന്റെ സംരക്ഷകരാകണം. മെറ്റ്സിലെ വിവിധ മതപ്രതിനിധികൾ മാനവ കുടുംബത്തെ മുഴുവൻ കൂട്ടായ്മയിൽ സേവിക്കുവാനുള്ള ദൃഢതീരുമാനത്തെ സ്ഥിരീകരിച്ചുകൊണ്ട് ലിയോ 14 പാപ്പ മെറ്റ്സിൽ വെച്ച് വിവിധ മതനേതാക്കളുമായി ചേർന്ന് നടത്തിയ മതസൗഹാർദ്ദ സമ്മേളന വേളയിൽ സംഭാഷണം, അനുരഞ്ജനം, സമാധാനം എന്നിവ ആഹ്വാനം ചെയ്തുകൊണ്ട് സംയുക്തമായ ഒരു അഭ്യർത്ഥന പ്രസിദ്ധീകരിച്ചു. സമാധാനമെന്നതിന് യുദ്ധത്തിന്റെ അഭാവം എന്നതിനേക്കാൾ വലിയ അർത്ഥതലമുണ്ടെന്നും ഇതിനായി നീതി, മനുഷ്യാന്തസ്സിനോടുള്ള ബഹുമാനം, ജനങ്ങളും തലമുറകളും തമ്മിലുള്ള ഐക്യദാർഢ്യം, പൊതുഭവനത്തോടുള്ള കൂട്ടായ്മയിലുള്ള കരുതൽ എന്നിവ ആവശ്യമാണെന്ന് അഭ്യർത്ഥനയിൽ ചൂണ്ടിക്കാണിക്കുന്നു. മനുഷ്യാന്തസ് ഉയർത്തിപ്പിടിച്ച് കുറ്റകൃത്യങ്ങളെ പ്രതിരോധിക്കണം. അബുദാബി UN സമ്മേളനത്തിൽ വത്തിക്കാൻ. അന്താരാഷ്ട്ര സമൂഹം കുറ്റകൃത്യങ്ങൾക്കെതിരെ പോരാടുമ്പോൾ വ്യക്തിത്വത്തിന്റെ അന്തസ്സും ജീവന്റെ വിശുദ്ധിയും എപ്പോഴും കേന്ദ്രബിന്ദുവായിരിക്കണമെന്ന് ആഹ്വാനം ചെയ്തുകൊണ്ട് അബുദാബിയിൽ നടന്ന കുറ്റകൃത്യ പ്രതിരോധത്തിനും ക്രിമിനൽ നീതിക്കും വേണ്ടിയുള്ള 15th UN കോൺഗ്രസിൽ മോൺസിഞ്ഞോർ ലൂക്ക മറാബെസെ വത്തിക്കാന്റെ നിലപാട് വ്യക്തമാക്കി. മനുഷ്യന്റെ അന്തസ്സ് ദൈവത്തിന്റെ ദാനമാണെന്ന് ഓർമ്മിപ്പിച്ച വത്തിക്കാൻ പ്രതിനിധി സമ്മേളനത്തിൽ അബുദാബി പ്രഖ്യാപനം അംഗീകരിച്ചതിനെയും സ്വാഗതം ചെയ്തു. സാങ്കേതിക വിദ്യകളെ നിയന്ത്രിക്കേണ്ടത് മനസാക്ഷിയും സ്വാതന്ത്ര്യവുമുള്ള മനുഷ്യന്റെ ബുദ്ധിയായിരിക്കണം വത്തിക്കാൻ സ്ഥിരം നിരീക്ഷകൻ. സാമൂഹികവും സാങ്കേതികവുമായ ആഴത്തിലുള്ള മാറ്റങ്ങളുടെ കാലഘട്ടത്തിൽ മനുഷ്യന്റെ അന്തസ്സ് എങ്ങനെ സംരക്ഷിക്കാം എന്ന അടിസ്ഥാനപരമായ ചോദ്യം ഏറെ പ്രസക്തമാണെന്ന് എടുത്തു പറഞ്ഞുകൊണ്ട് യുനെസ്കോയിലെ ഇന്റർനാഷണൽ ബയോ എത്തിക്സ് കമ്മിറ്റിയുടെ 33rd സമ്മേളനത്തിലും ലോക ശാസ്ത്ര സാങ്കേതിക ധാർമ്മിക കമ്മീഷന്റെ 14th അസാധാരണ സമ്മേളനത്തിലും വത്തിക്കാന്റെ സ്ഥിരം നിരീക്ഷകൻ പ്രസ്താവന നടത്തി. മുതിർന്ന പൌരന്മാരെയും വാർദ്ധക്യത്തെയും കുറിച്ച് പ്രസ്താവനയിൽ എടുത്തു പറയുമ്പോൾ ജീവിതായുസ്സിന്റെ ദൈർഘ്യം കൂടുന്നതു മാത്രമല്ല, മനുഷ്യൻ എപ്പോഴും പരിമിതികളുള്ളവനും മറ്റുള്ളവരുടെ സഹായം ആവശ്യമുള്ളവനുമായ ഒരു സൃഷ്ടിയാണെന്നുള്ള ഓർമ്മപ്പെടുത്തലും നൽകുന്നുവെന്ന് പ്രസ്താവനയിൽ എടുത്തു പറഞ്ഞു. ഇതോടെ വാർത്തകൾ സമാപിച്ചു.
3: ലിയോ 14th പാപ്പ ഫ്രാൻസിലേക്കു നടത്തിയ അപ്പസ്തോലിക യാത്രയുടെ കൂടി പശ്ചാത്തലത്തിൽ ലൂർദ് തീർത്ഥാടന കേന്ദ്രത്തിന്റെ ചരിത്രവും ഈ മരിയൻ തീർത്ഥാടന കേന്ദ്രം മുന്നോട്ടു വയ്ക്കുന്ന സന്ദേശവും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു പ്രത്യേക പരിപാടിയാണ് അടുത്തത്. വിശുദ്ധ വിൻസെന്റി പോളിന്റെ ഉപവിപുത്രിമാരുടെ സന്യാസ സമൂഹാംഗമായ സിസ്റ്റർ സോണിയ ചാക്കോ DC ഇത് അവതരിപ്പിക്കുന്നത്.
4: തീർത്ഥാടകർക്കിടയിൽ ഒരു തീർത്ഥാടകനായി September 27 ലൂർദിലെ ഗ്രോട്ടോയ്ക്ക് മുന്നിൽ 1.5 ലക്ഷം തീർത്ഥാടകർക്കൊപ്പം പ്രാർത്ഥിക്കുന്ന വലിയ മുക്കുവൻ ലിയോ പാപ്പയെ ലോകം ആദരവോടെ വീക്ഷിച്ചിരുന്നു. കഴിഞ്ഞ 1.5 നൂറ്റാണ്ടായി യുദ്ധങ്ങളും രോഗങ്ങളും മഹാമാരികളും പട്ടിണിയും മൂലം ആശയറ്റ കോടിക്കണക്കിന് ജനങ്ങൾക്ക് പ്രത്യാശയുടെയും സമാധാനത്തിന്റെയും സാന്ത്വനത്തിന്റെയും സൗഖ്യത്തിന്റെയും ശരണകേന്ദ്രമായി മാറിയിരിക്കുകയാണ് ലൂർദിലെ ദേവാലയവും പരിശുദ്ധ അമലോത്ഭവ മാതാവിന്റെ ഗ്രോട്ടോയും. 1858 February 11 ഒരിടയ ബാലികയായ 14 വയസ്സുകാരി ബെനദിത്ത സുബീരുവിന് പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെടുമ്പോൾ ചതുപ്പ് നിറഞ്ഞ ഒരു കുറ്റിക്കാടായിരുന്നു ഇന്നത്തെ ലൂർദ്. ആടുമേയ്ക്കാൻ പോയിരുന്ന ഈ ഇടയ കന്യകയ്ക്ക് 18 പ്രാവശ്യം അമ്മ പ്രത്യക്ഷപ്പെട്ട അവസരങ്ങളിൽ പരിശുദ്ധ അമ്മ നൽകിയ സന്ദേശങ്ങൾ ഏറെ പ്രാധാന്യമുള്ളതാണ്. പാപികൾക്കു വേണ്ടി പ്രാർത്ഥിക്കുക, പ്രായശ്ചിത്തം, പ്രായശ്ചിത്തം, പ്രായശ്ചിത്തം, ഉറവിലെ വെള്ളം കുടിക്കൂ, നിന്നെ തന്നെ ശുദ്ധിയാക്കുക, ഇവിടെ ഒരു ആരാധനാലയം നിർമ്മിക്കുവാൻ വൈദികനോട് പറയുക, പ്രദക്ഷിണമായി ഇവിടെ വരിക. തനിക്ക് പ്രത്യക്ഷപ്പെട്ട സുന്ദരിയായ സ്ത്രീയോട് ഇടയബാലിക ചോദിച്ചു, നീ ആരാണ്? അവൾ മറുപടി പറഞ്ഞു, ഞാൻ അമലോത്ഭവയാണ്. പരിശുദ്ധ അമ്മയുടെ മംഗളവാർത്ത തിരുനാൾ ദിനമായ March 25 ഇത് സംഭവിച്ചത്. പരിശുദ്ധ അമ്മ ഇടയകന്യയ്ക്ക് പ്രത്യക്ഷപ്പെട്ടു എന്ന വാർത്ത ഫ്രാൻസിലെങ്ങും പരന്നു. ഈ ദർശനങ്ങളെക്കുറിച്ചും അവിടെ നടക്കുന്ന അത്ഭുതങ്ങളെക്കുറിച്ചുള്ള സാക്ഷ്യങ്ങളും കേട്ടറിഞ്ഞ ജനം ലൂർദ് ഗ്രോട്ടോയ്ക്ക് മുന്നിലെത്തി പ്രാർത്ഥിക്കാനും അവിടെയുള്ള അത്ഭുത നീതുറവയിൽ നിന്ന് ജലം കുടിക്കാനുമായി നിറഞ്ഞൊഴുകിത്തുടങ്ങി. 1864 ബെനദിത്ത പറഞ്ഞതനുസരിച്ച് നീണ്ട വെള്ളവസ്ത്രങ്ങൾ ധരിച്ച, നീല റിബൺ അരയ്ക്ക് ചുറ്റും ധരിച്ച, പാദങ്ങളിൽ മഞ്ഞ റോസാപ്പൂക്കളുമായി പ്രത്യക്ഷപ്പെട്ട മാതാവിന്റെ രൂപം ആദ്യമായി ലൂർദിലെ ഗ്രോട്ടോയിൽ പ്രതിഷ്ഠിച്ചത്. 5th century മുതൽ സഭയിൽ പരിശുദ്ധ അമ്മയെ അമലോത്ഭവ എന്ന് വിളിച്ചു തുടങ്ങിയതായി ചരിത്രം പറയുന്നു. വിശുദ്ധ ബെനദിത്തയ്ക്ക് പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെടുന്നതിന് 28 വർഷങ്ങൾക്ക് മുൻപ് വിശുദ്ധ കാതറിൻ ലബോറിക്ക് 1830 November 27 പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ടിരുന്നു. നിരന്തരമായ വിപ്ലവങ്ങളുടെയും കോളറ പോലുള്ള പകർച്ചവ്യാധികളുടെയും പിടിയിലായിരുന്ന അക്കാലത്ത് പാരീസിൽ റൂദുബാക്കിൽ വിൻസെന്റി പോളിന്റെ ഉപവിപുത്രിമാരുടെ മഠത്തിൽ ഒരു നോവീസായിരുന്ന വിശുദ്ധ കാതറിന് പ്രത്യക്ഷപ്പെട്ട് പരിശുദ്ധ അമ്മ പറഞ്ഞു, അൾത്താരെങ്കിലേക്ക് വരുവിൻ, അവിടെ നിങ്ങൾ അനുഗ്രഹങ്ങൾ സ്വീകരിക്കും. കാതറിനോട് ഒരു മെഡൽ നിർമ്മിക്കുവാൻ അമ്മ ആഹ്വാനം ചെയ്തു. അത് വൈദികനോട് കുംഭസാരത്തിലൂടെ മാത്രം പറയുവാനും കൽപ്പിച്ചു. അത് വിശ്വാസത്തോടെ ധരിക്കുന്ന ഏവരും അത്ഭുതങ്ങൾ കാണുമെന്ന് അമ്മ ഉറപ്പു നൽകി. ജന്മഭാവമില്ലാതെ ഉത്ഭവിച്ച പരിശുദ്ധ മറിയമേ, അങ്ങയിൽ ആശ്രയിക്കുന്ന ഞങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന എഴുത്ത് ഒരു വശത്തും വിരിച്ച കരങ്ങളുമായി 12 നക്ഷത്രങ്ങൾ ശിരസ്സിനു ചുറ്റുമുള്ള ധവള വസ്ത്രധാരിയായ അമ്മയുടെ ചിത്രവുമാണ് അതിൽ ആലേഖനം ചെയ്യപ്പെട്ടിരുന്നത്. ഈ കാശുരൂപത്തെ അമലോത്ഭവ കാശുരൂപമെന്നും അത്ഭുത കാശുരൂപമെന്നും ജനങ്ങൾ അന്നുമെന്നും വിളിക്കുന്നു. 1843 അമലോത്ഭവയ രാജ്ഞി എന്ന പ്രയോഗം ലൊറേറ്റോ ലുത്തിനിയയിൽ ചേർക്കപ്പെട്ടു. ഭാഗ്യസ്മരണാർഹനായ 9th PU മാർപ്പാപ്പ 1848 600 മെത്രന്മാരുടെ സമ്മതത്തോടെ ഇന്നെഫാബിലിസ് ദേവൂസ് എന്ന പ്രമാണരേഖ വഴി പരിശുദ്ധ കന്യകയുടെ അമലോത്ഭവം 3rd വിശ്വാസ സത്യമായി 1854 December 8 പ്രഖ്യാപിച്ചു. ദൈവമാതാവും നിത്യകന്യകയും അമലോത്ഭവയുമായ അമ്മയെ നമുക്ക് നൽകിയ ദൈവം വർണ്ണനാതീതനാണ്. ബാല്യം മുതലേ ബേണദീത്ത പരിശുദ്ധ അമ്മയുടെ ചിത്രവും ജപവുമുള്ള അത്ഭുത കാശ്രൂപം കഴുത്തിൽ ധരിച്ചിരുന്നു. പാരീസിൽ സിസ്റ്റർ ക്യാതറിന് പ്രത്യക്ഷമേകിയതിന്റെ ഒരു പിന്തുടർച്ച പോലെ 28 വർഷങ്ങൾക്കു ശേഷം പരിശുദ്ധ അമ്മ ബേണദീത്തയ്ക്ക് ദർശനമേകി അല്ലി ചെയ്തു, ഞാൻ അമലോത്ഭവയാണ്, ഇവിടെ ഒരു ദേവാലയം നിർമ്മിക്കുവാൻ വൈദികനോട് പറയുക. പരിശുദ്ധ അമ്മയുടെ വാക്കുകൾ വിശുദ്ധ ക്യാതറിൻ ലബോറയും ബേണദീത്തയും ശ്രദ്ധയോടെ കേട്ടു. ആദ്യം വിസമ്മതിച്ചെങ്കിലും പ്രത്യക്ഷങ്ങൾ സത്യമാണെന്ന ബോധ്യം വന്നപ്പോൾ ക്യാതറിന്റെയും ബേണദീത്തയുടെയും വാക്കുകൾ ശ്രവിച്ച വൈദികരും പരിശുദ്ധ അമ്മയുടെ നിർദ്ദേശങ്ങൾ അനുസരിച്ചു. വിശുദ്ധ ബേണദീത്ത ആദ്യം പ്രത്യക്ഷത്തെക്കുറിച്ച് പറഞ്ഞത് ഇപ്രകാരമാണ്: അത്ഭുത കാശരൂപത്തിൽ കാണപ്പെടുന്നതുപോലെയാണ് ഗ്രോട്ടോയിലെ സ്ത്രീയും എനിക്ക് പ്രത്യക്ഷപ്പെട്ടത്. പാരീസിലും ലൂർദിലും നടന്ന പരിശുദ്ധ അമ്മയുടെ ഈ രണ്ട് പ്രത്യക്ഷപ്പെടലുകളിലൂടെയും ആയിരങ്ങൾക്ക് ഇന്നും അനുഗ്രഹങ്ങൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നു. പരിശുദ്ധ അമ്മയെ കണ്ട ക്യാതറിൻ ലബോറയുടെയും ബേണദീത്തയുടെയും ശരീരമഴുകാൻ ദൈവം അനുവദിച്ചില്ല. 1947 1933 യഥാക്രമം സഭ അവരെ വിശുദ്ധരായി പ്രഖ്യാപിച്ചിരുന്നു. ഫ്രാൻസിലെ ഒരു ശാന്തമായ ഗ്രാമമാണ് ലൂർദ്. അവിടെ പ്രാർത്ഥിക്കാനായി പോകുന്നവരാരും ആശ്വാസം ലഭിക്കാതെ തിരികെ വരുന്നില്ല. മാനസാന്ദ്രത്തിന്റെയും ആശ്വാസത്തിന്റെയും അത്ഭുതങ്ങളുടെയും സൗഖ്യത്തിന്റെയും എണ്ണമറ്റ സാക്ഷ്യങ്ങളാണ് ലൂർദിൽ നിന്നും എത്തുന്നത്. ലൂർദ് വെറുമൊരു തീർത്ഥാടന കേന്ദ്രം മാത്രമല്ല, മറിച്ച് അവിടെത്തുന്ന വിശ്വാസികൾക്ക് ഒരു അഭയകേന്ദ്രവും ആശ്വാസത്തിന്റെ ഇടവുമാണ്. ഈ മരിയൻ തീർത്ഥാടന കേന്ദ്രത്തിൽ നടന്നതെന്ന വിധത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള 7000+ അത്ഭുത സൗഖ്യങ്ങളിൽ ക്യാതറിൻ ലാറ്റാപ്പിക്ക് 1858 ചലനശേഷി തിരികെ ലഭിച്ചത് മുതൽ അന്റോണിയറ്റ റാക്കോക്ക് 2009 പ്രൈമറി ലാറ്ററൽ സ്ക്ലിറോസിസ് സിൻഡ്രം സുഖപ്പെട്ട അത്ഭുതം വരെയുള്ള 73 അത്ഭുതങ്ങളാണ് സഭ ഔദ്യോഗികമായി അംഗീകരിച്ചിട്ടുള്ളത്. 1883 2004 വിശുദ്ധ ജോൺ ബോൾ രണ്ടാമൻ മാർപ്പാപ്പ ലൂർദ് സന്ദർശിച്ച് പ്രാർത്ഥിച്ചിരുന്നു. 2007 പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ടതിന്റെ 150 വാർഷികത്തിൽ ബെനഡിക്ട് 16 പാപ്പായും ലൂർദ് സന്ദർശിച്ച് പ്രാർത്ഥിച്ചിരുന്നു. 20th മാധ്യമ സുവിശേഷ പ്രചാരകൻ എന്ന് വിളിക്കപ്പെടുന്ന വാഴ്ത്തപ്പെട്ട ഫുൾട്ടൺ ജോൺ ഷീൻ 30 ലൂർദിൽ സന്ദർശനം നടത്തി പ്രാർത്ഥിച്ചുവെന്ന് അദ്ദേഹം തന്നെ വിവരിക്കുന്നുണ്ട്. പരിശുദ്ധ അമ്മ ലൂർദിൽ പ്രത്യക്ഷപ്പെട്ട 11th 1993 മുതൽ ലോകരോഗ്യ ദിനമായി തിരുസഭ ആചരിച്ചു വരുന്നു. പരിശുദ്ധ അമ്മ ദർശനത്തിൽ ആവശ്യപ്പെട്ടതുപോലെ ഒരു തീർത്ഥാടന ദേവാലയത്തിനുള്ള നിർമ്മാണം 1860 ആരംഭത്തിൽ തന്നെ ആരംഭിച്ചു. മെഴുകുതിരി ഏന്തിയുള്ള ജപമാല പ്രദക്ഷിണവും ഇതേ കാലത്ത് ലൂർദ് ഗ്രോട്ടോയിൽ ആരംഭിച്ചിരുന്നു. ഇന്ന് നാം കാണുന്നതുപോലെയുള്ള രാത്രികാലങ്ങളിൽ ഗാനാലാപനത്തോടെ നടത്തുന്ന ചിട്ടയായ പ്രദക്ഷിണമായി ഇത് രൂപപ്പെട്ടതും ഇതേ കാലയളവിലാണ്. കത്തുന്ന മെഴുകുതിരിയും ഏന്തി തീർത്ഥാടകരിൽ ഒരു തീർത്ഥാടകനായി പരിശുദ്ധ പിതാവ് ലയോ 14 പാപ്പ 2026 സെപ്റ്റംബർ 27 ലൂർദിൽ നടത്തിയ ജപമാല പ്രദക്ഷിണത്തിൽ ഇപ്രകാരം പറഞ്ഞിരുന്നു: പരിശുദ്ധ കന്യാമറിയം വിശുദ്ധ ബേണദീത്ത വഴിയായി വൈദികരോട് ആവശ്യപ്പെട്ട പ്രകാരമാണ് പ്രദക്ഷിണത്തിനായി ലൂർദിലെ ഈ തീർത്ഥാടന കേന്ദ്രത്തിൽ ഞാനും എത്തിച്ചേർന്നിരിക്കുന്നത്. മറിയത്തിന്റെ ഈ സ്നേഹപൂർവമായ ക്ഷണമനുസരിച്ച് വലിയ വിശ്വാസത്തോടെ എരിയുന്ന ദീപങ്ങൾ കൈകളിലേന്തിക്കൊണ്ട് ആളുകൾ തീർത്ഥാടകരായി അണയുമ്പോൾ അവരിൽ ഒരുവനായി പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ ഞാൻ ദൈവത്തിന് നന്ദി അർപ്പിക്കുന്നു. ദൈവസ്നേഹത്തിന്റെയും നന്മയുടെയും അടയാളമായ പരിശുദ്ധ മറിയം ലോകത്തിന് ആവശ്യമായ പ്രത്യാശ പകരുന്നുവെന്നും അതിനാൽ ദൈവത്തിന്റെ പക്കലേക്ക് നമ്മെ നയിക്കാൻ തക്കവണ്ണം അമ്മയുടെ കരുതലിന് നാം നമ്മെ തന്നെ വിട്ടുകൊടുക്കണമെന്നും പാപ്പ ഏവരെയും ആഹ്വാനം ചെയ്തു. ദൈവത്തിന്റെ അതുല്യമായ അനുഗ്രഹങ്ങൾക്ക് എളിമയോടെ നന്ദി പറഞ്ഞുകൊണ്ടാണ് ഞാൻ അമലോത്ഭവയാണ് എന്ന് മറിയം വെളിപ്പെടുത്തിയതെന്നും മാതാവിന് നൽകപ്പെട്ട ഈ അപൂർവവരം മാനവരാശിയുടെ രക്ഷയുടെ പ്രഭാതത്തെയാണ് സൂചിപ്പിക്കുന്നതെന്നും പരിശുദ്ധ പിതാവ് പ്രസ്താവിച്ചു. ദൈവസ്നേഹ തീരത്തിലേക്ക് നാം പരിശുദ്ധ അമ്മയുടെ കൈപിടിച്ചു നടക്കുമ്പോൾ സ്നേഹവും പ്രത്യാശയും സാന്ത്വനവും സൗഖ്യവും പകർന്നുകൊണ്ട് അമ്മയും നമ്മുടെ കരം പിടിക്കും.
3: ലൂർദ് തീർത്ഥാടന കേന്ദ്രത്തിന്റെ ചരിത്രവും ഈ മരിയൻ തീർത്ഥാടന കേന്ദ്രം മുൻപോട്ടു വയ്ക്കുന്ന സന്ദേശവും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള പ്രത്യേക പരിപാടിയാണ് നിങ്ങൾ ഇതുവരെ ശ്രവിച്ചത്.

വിൽസൺ ജെ പെരിന്തൽമണ്ണ രചനയും സംഗീതവും നിർവഹിച്ച ഒരു മരിയൻ ഭക്തിഗാനമാണ് അടുത്തത്. ആലാപനം മരിയ കോലാടി.

0: Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
1: ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
2: ശ്രോതാക്കൾക്ക് ഏവർക്കും നമസ്കാരം. ഇന്നത്തെ മലയാളം സംപ്രേഷണത്തിൽ ആദ്യം വാർത്തകളും ശേഷം ഫ്രാൻസിലേക്കുള്ള ലിയോ 14-ാം പാപ്പായുടെ അപ്പസ്തോലിക സന്ദർശന വേളയെ അധികരിച്ചുള്ള പ്രത്യേക പരിപാടിയും കേൾക്കാം. വാർത്തകൾ. ക്ഷമിക്കുവാനും പങ്കുവയ്ക്കുവാനും സന്നദ്ധരാകുമ്പോൾ മാത്രമാണ് സമൂഹത്തിൽ യഥാർത്ഥ സമാധാനം സൃഷ്ടിക്കപ്പെടുന്നത്. പാപ്പ. ഫ്രാൻസിലേക്കുള്ള പരിശുദ്ധ പിതാവ് ലിയോ 14-ാം പാപ്പായുടെ അപ്പസ്തോലിക സന്ദർശന വേളയിൽ മെറ്റ്സിലെ വിശുദ്ധ സ്റ്റീഫന്റെ നാമധേയത്തിലുള്ള കത്തീഡ്രലിൽ വിശുദ്ധ ബലിയർപ്പിക്കുകയും വചന സന്ദേശം നൽകുകയും ചെയ്തു. അക്രമവും സ്വാർത്ഥതയും നിറഞ്ഞ ലോകത്ത് മരുഭൂമികളെ ഉദ്യാനങ്ങളും വീടുകളുമാക്കി മാറ്റുവാൻ വിട്ടുകൊടുക്കലിന്റെയും ക്ഷമയുടെയും കാരുണ്യത്തിന്റെയും പാതയാണ് യേശു സുവിശേഷത്തിലൂടെ പഠിപ്പിക്കുന്നതെന്ന് പാപ്പ സന്ദേശത്തിൽ അടിവരയിട്ട് പറഞ്ഞു. ഏശയ്യ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്നുള്ള 1-ാം വായനയെ അടിസ്ഥാനമാക്കി ദൈവരാജ്യത്തിന്റെ വരവിനെ നീതിയുടെയും സമാധാനത്തിന്റെയും സാക്ഷാത്കാരമായി അവതരിപ്പിക്കുന്ന 3 പ്രതീകാത്മക ചിത്രങ്ങളെ പാപ്പ വിവരിച്ചു. മരുഭൂമി, ഉദ്യാനം, ഭവനം എന്നിവയാണവ. ആഡംബരങ്ങൾ വെടിഞ്ഞ് ജീവിതത്തിൽ അത്യാവശ്യമായ കാര്യങ്ങൾക്ക് മാത്രം മൂല്യം നൽകുവാനും ത്യാഗവും ഉപേക്ഷയും വഴി ദൈവിക സന്മാർഗത്തിൽ സഞ്ചരിക്കുവാനും ശാന്തതയുടെയും ലാളിത്യത്തിന്റെയും പ്രതീകമായ മരുഭൂമി നമ്മെ പഠിപ്പിക്കുന്നുവെന്ന് പാപ്പ പറഞ്ഞു. പ്രതികാര ചിന്തകൾ മാറ്റിവെച്ച് സ്നേഹത്തിന്റെയും അനുരഞ്ജനത്തിന്റെയും പാത തിരഞ്ഞെടുക്കുവാൻ യേശുവിന്റെ വാക്കുകൾ ഏവരെയും ആഹ്വാനം ചെയ്യുന്നുവെന്നും പാപ്പ പറഞ്ഞു. യേശുവിന്റെ പഠനങ്ങളെ ബലഹീനതയായി ചിലർ തെറ്റിദ്ധരിക്കുമെങ്കിലും വിദ്വേഷവും പ്രതികാരവും മനുഷ്യരാശിക്ക് നാശമല്ലാതെ മറ്റൊന്നും നൽകിയിട്ടില്ലെന്ന് പാപ്പ ഓർമ്മിപ്പിച്ചു. ക്ഷമിക്കുന്നവരും ശത്രുത അവസാനിപ്പിച്ച് ഒന്നിച്ചു മുന്നേറുവാൻ തയ്യാറാകുന്നവരുമാണ് പ്രതികാരം ചെയ്യുന്നവരെക്കാൾ യഥാർത്ഥത്തിൽ ശക്തരെന്നുമാണ് മെറ്റ്സിന്റെ ചരിത്രം പഠിപ്പിക്കുന്നതെന്നും പാപ്പ കൂട്ടിച്ചേർത്തു. രോഗങ്ങൾക്കും വൈകല്യങ്ങൾക്കും വിവിധ കഷ്ടപ്പാടുകൾക്കും ഇടയിലും ലൂർദ് ജീവിതത്തിന്റെ അർത്ഥം കണ്ടെത്തുവാൻ സഹായിക്കുന്നു പാപ്പ. 4 ദിവസങ്ങളിലായി ഫ്രാൻസിലേക്കുള്ള തന്റെ അപ്പസ്തോലിക സന്ദർശനം പര്യവസാനിപ്പിച്ച് ലിയോ 14-ാം പാപ്പ സെപ്റ്റംബർ 28 റോമിലേക്ക് മടങ്ങവേ വിമാനത്തിൽ വെച്ച് അദ്ദേഹം മാധ്യമപ്രവർത്തകരുമായി സംസാരിച്ചു. ഫ്രാൻസിന്റെ വിവിധയിടങ്ങളിൽ തന്റെ വിവിധ അനുഭവങ്ങളെ എടുത്തുപറഞ്ഞ പാപ്പ പ്രഥമമായി ലൂർദിൽ രോഗികളെയും കഷ്ടപ്പാടുകൾ അനുഭവിക്കുന്നവരെയും കണ്ടുമുട്ടിയതും ദൈവസാന്നിധ്യത്തിന്റെ കൃപ ആളുകളുടെ ഹൃദയങ്ങളെ സ്പർശിക്കുന്നതും അവരെ രൂപാന്തരപ്പെടുത്തുന്നതും രോഗികൾക്കും വയോധികർക്കും സമൂഹത്തിൽ മാറ്റിനിർത്തപ്പെട്ടവർക്കും അവരുടെ അന്തസ്സ് തിരികെ ലഭിക്കുന്നതും കാണാൻ കഴിഞ്ഞത് തനിക്ക് വലിയ അത്ഭുതങ്ങൾ പോലെയായിരുന്നുവെന്ന് എടുത്തുപറഞ്ഞു. യുവജനങ്ങൾക്കൊപ്പം നടത്തിയ ജാഗരണ പ്രാർത്ഥന അവരിലുള്ള അന്വേഷണത്വരയെ പ്രോത്സാഹിപ്പിക്കുന്നതായിരുന്നുവെന്നും പാപ്പ അടിവരയിട്ട് പറഞ്ഞു. മതങ്ങൾ ജീവന്റെ സംരക്ഷകരാകണം. മെറ്റ്സിലെ വിവിധ മതപ്രതിനിധികൾ മാനവ കുടുംബത്തെ മുഴുവൻ കൂട്ടായ്മയിൽ സേവിക്കുവാനുള്ള ദൃഢതീരുമാനത്തെ സ്ഥിരീകരിച്ചുകൊണ്ട് ലിയോ 14-ാം പാപ്പ മെറ്റ്സിൽ വെച്ച് വിവിധ മത നേതാക്കളുമായി ചേർന്ന് നടത്തിയ മതസൗഹാർദ്ദ സമ്മേളന വേളയിൽ സംഭാഷണം, അനുരഞ്ജനം, സമാധാനം എന്നിവ ആഹ്വാനം ചെയ്തുകൊണ്ട് സംയുക്തമായ ഒരു അഭ്യർത്ഥന പ്രസിദ്ധീകരിച്ചു. സമാധാനം എന്നതിന് യുദ്ധത്തിന്റെ അഭാവം എന്നതിനേക്കാൾ വലിയ അർത്ഥതലമുണ്ടെന്നും ഇതിനായി നീതി, മനുഷ്യാന്തസ്സിനോടുള്ള ബഹുമാനം, ജനങ്ങളും തലമുറകളും തമ്മിലുള്ള ഐക്യദാർഢ്യം, പൊതുഭവനത്തോടുള്ള കൂട്ടായ്മയിലുള്ള കരുതൽ എന്നിവ ആവശ്യമാണെന്ന് അഭ്യർത്ഥനയിൽ ചൂണ്ടിക്കാണിക്കുന്നു. മനുഷ്യാന്തസ് ഉയർത്തിപ്പിടിച്ച് കുറ്റകൃത്യങ്ങളെ പ്രതിരോധിക്കണം. അബുദാബി UN സമ്മേളനത്തിൽ വത്തിക്കാൻ. അന്താരാഷ്ട്ര സമൂഹം കുറ്റകൃത്യങ്ങൾക്കെതിരെ പോരാടുമ്പോൾ വ്യക്തിത്വത്തിന്റെ അന്തസ്സും ജീവന്റെ വിശുദ്ധിയും എപ്പോഴും കേന്ദ്രബിന്ദുവായിരിക്കണമെന്ന് ആഹ്വാനം ചെയ്തുകൊണ്ട് അബുദാബിയിൽ നടന്ന കുറ്റകൃത്യ പ്രതിരോധത്തിനും ക്രിമിനൽ നീതിക്കും വേണ്ടിയുള്ള 15-ാമത് UN കോൺഗ്രസിൽ മോൺസിഞ്ഞോർ ലൂക്ക മറാബെസെ വത്തിക്കാന്റെ നിലപാട് വ്യക്തമാക്കി. മനുഷ്യന്റെ അന്തസ്സ് ദൈവത്തിന്റെ ദാനമാണെന്ന് ഓർമ്മിപ്പിച്ച വത്തിക്കാൻ പ്രതിനിധി സമ്മേളനത്തിൽ അബുദാബി പ്രഖ്യാപനം അംഗീകരിച്ചതിനെയും സ്വാഗതം ചെയ്തു. സാങ്കേതിക വിദ്യകളെ നിയന്ത്രിക്കേണ്ടത് മനസ്സാക്ഷിയും സ്വാതന്ത്ര്യവുമുള്ള മനുഷ്യന്റെ ബുദ്ധിയായിരിക്കണം വത്തിക്കാൻ സ്ഥിരം നിരീക്ഷകൻ. സാമൂഹികവും സാങ്കേതികവുമായ ആഴത്തിലുള്ള മാറ്റങ്ങളുടെ കാലഘട്ടത്തിൽ മനുഷ്യന്റെ അന്തസ്സ് എങ്ങനെ സംരക്ഷിക്കാം എന്ന അടിസ്ഥാനപരമായ ചോദ്യം ഏറെ പ്രസക്തമാണെന്ന് എടുത്തുപറഞ്ഞുകൊണ്ട് യുനെസ്കോയിലെ ഇന്റർനാഷണൽ ബയോ എത്തിക്സ് കമ്മിറ്റിയുടെ 33-ാമത് സമ്മേളനത്തിലും ലോക ശാസ്ത്ര സാങ്കേതിക ധാർമ്മിക

0: മിഷന്റെ 14-ാമത് അസാധാരണ സമ്മേളനത്തിലും വത്തിക്കാന്റെ സ്ഥിരം നിരീക്ഷകൻ പ്രസ്താവന നടത്തി. മുതിർന്ന പൌരന്മാരെയും വാർദ്ധക്യത്തെയും കുറിച്ച് പ്രസ്താവനയിൽ എടുത്തു പറയുമ്പോൾ ജീവിതായുസ്സിന്റെ ദൈർഘ്യം കൂടുന്നതുമാത്രമല്ല, മനുഷ്യൻ എപ്പോഴും പരിമിതികളുള്ളവനും മറ്റുള്ളവരുടെ സഹായം ആവശ്യമുള്ളവനുമായ ഒരു സൃഷ്ടിയാണെന്നുള്ള ഓർമ്മപ്പെടുത്തലും നൽകുന്നുവെന്ന് പ്രസ്താവനയിൽ എടുത്തു പറഞ്ഞു. ഇതോടെ വാർത്തകൾ സമാപിച്ചു.
1: ലിയോ 14-ാമൻ പാപ്പ ഫ്രാൻസിലേക്കു നടത്തിയ അപ്പസ്തോലിക യാത്രയുടെ കൂടി പശ്ചാത്തലത്തിൽ ലൂർദ് തീർത്ഥാടന കേന്ദ്രത്തിന്റെ ചരിത്രവും ഈ മരിയൻ തീർത്ഥാടന കേന്ദ്രം മുന്നോട്ടു വയ്ക്കുന്ന സന്ദേശവും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു പ്രത്യേക പരിപാടിയാണ് അടുത്തത്. വിശുദ്ധ വിൻസെന്റി പോളിന്റെ ഉപവിപുത്രിമാരുടെ സന്യാസ സമൂഹാംഗമായ സിസ്റ്റർ സോണിയ ചാക്കോ ഡിസിയാണ് ഇത് അവതരിപ്പിക്കുന്നത്.
2: തീർത്ഥാടകർക്കിടയിൽ ഒരു തീർത്ഥാടകനായി സെപ്റ്റംബർ 27-ാം തീയതി ലൂർദിലെ ഗ്രോട്ടോയ്ക്ക് മുന്നിൽ 1.5 ലക്ഷം തീർത്ഥാടകർക്കൊപ്പം പ്രാർത്ഥിക്കുന്ന വലിയ മുക്കുവൻ ലിയോ പാപ്പയെ ലോകം ആദരവോടെ വീക്ഷിച്ചിരുന്നു. കഴിഞ്ഞ 1.5 നൂറ്റാണ്ടായി യുദ്ധങ്ങളും രോഗങ്ങളും മഹാമാരികളും പട്ടിണിയും മൂലം ആശയറ്റ കോടിക്കണക്കിന് ജനങ്ങൾക്ക് പ്രത്യാശയുടെയും സമാധാനത്തിന്റെയും സാന്ത്വനത്തിന്റെയും സൗഖ്യത്തിന്റെയും ശരണകേന്ദ്രമായി മാറിയിരിക്കുകയാണ് ലൂർദിലെ ദേവാലയവും പരിശുദ്ധ അമലോത്ഭവ മാതാവിന്റെ ഗ്രോട്ടോയും. 1858 ഫെബ്രുവരി 11-ാം തീയതി ഒരിടയ ബാലികയായ 14-വയസ്സുകാരി ബെനദിത സുബീരുവിന് പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെടുമ്പോൾ ചതുപ്പ് നിറഞ്ഞ ഒരു കുറ്റിക്കാടായിരുന്നു ഇന്നത്തെ ലൂർദ്. ആടുമേയ്ക്കാൻ പോയിരുന്ന ഈ ഇടയ കന്യകയ്ക്ക് 18 പ്രാവശ്യം അമ്മ പ്രത്യക്ഷപ്പെട്ട അവസരങ്ങളിൽ പരിശുദ്ധ അമ്മ നൽകിയ സന്ദേശങ്ങൾ ഏറെ പ്രാധാന്യമുള്ളതാണ്. പാപികൾക്കു വേണ്ടി പ്രാർത്ഥിക്കുക, പ്രായശ്ചിത്തം, പ്രായശ്ചിത്തം, പ്രായശ്ചിത്തം, ഉറവിലെ വെള്ളം കുടിക്കൂ, നിന്നെ തന്നെ ശുദ്ധിയാക്കുക, ഇവിടെ ഒരു ആരാധനാലയം നിർമ്മിക്കുവാൻ വൈദികനോട് പറയുക, പ്രദക്ഷിണമായി ഇവിടെ വരിക. തനിക്ക് പ്രത്യക്ഷപ്പെട്ട സുന്ദരിയായ സ്ത്രീയോട് ഇടയബാലിക ചോദിച്ചു, നീ ആരാണ്? അവൾ മറുപടി പറഞ്ഞു, ഞാൻ അമലോത്ഭവയാണ്. പരിശുദ്ധ അമ്മയുടെ മംഗളവാർത്ത തിരുനാൾ ദിനമായ മാർച്ച് 25-ാം തീയതിയാണ് ഇത് സംഭവിച്ചത്. പരിശുദ്ധ അമ്മ ഇടയകന്യയ്ക്ക് പ്രത്യക്ഷപ്പെട്ടു എന്ന വാർത്ത ഫ്രാൻസിലെങ്ങും പരന്നു. ഈ ദർശനങ്ങളെക്കുറിച്ചും അവിടെ നടക്കുന്ന അത്ഭുതങ്ങളെക്കുറിച്ചുള്ള സാക്ഷ്യങ്ങളും കേട്ടറിഞ്ഞ ജനം ലൂർദ് ഗ്രോട്ടോയ്ക്ക് മുന്നിലെത്തി പ്രാർത്ഥിക്കാനും അവിടെയുള്ള അത്ഭുത നീതുറവയിൽ നിന്ന് ജലം കുടിക്കാനുമായി നിറഞ്ഞൊഴുകിത്തുടങ്ങി. 1864 ബെനദിത്ത പറഞ്ഞതനുസരിച്ച് നീണ്ട വെള്ളവസ്ത്രങ്ങൾ ധരിച്ച, നീല റിബൺ അരയ്ക്ക് ചുറ്റും ധരിച്ച, പാദങ്ങളിൽ മഞ്ഞ റോസാപ്പൂക്കളുമായി പ്രത്യക്ഷപ്പെട്ട മാതാവിന്റെ രൂപം ആദ്യമായി ലൂർദിലെ ഗ്രോട്ടോയിൽ പ്രതിഷ്ഠിച്ചത്. 5-ാം നൂറ്റാണ്ട് മുതൽ സഭയിൽ പരിശുദ്ധ അമ്മയെ അമലോത്ഭവ എന്ന് വിളിച്ചു തുടങ്ങിയതായി ചരിത്രം പറയുന്നു. വിശുദ്ധ ബെനദിത്തയ്ക്ക് പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെടുന്നതിന് 28 വർഷങ്ങൾക്ക് മുൻപ് വിശുദ്ധ കാതറിൻ ലബോറിക്ക് 1830 നവംബർ 27 പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ടിരുന്നു. നിരന്തരമായ വിപ്ലവങ്ങളുടെയും കോളറ പോലുള്ള പകർച്ചവ്യാധികളുടെയും പിടിയിലായിരുന്ന അക്കാലത്ത് പാരീസിൽ റൂദുബാക്കിൽ വിൻസെന്റി പോളിന്റെ ഉപവിപുത്രിമാരുടെ മഠത്തിൽ ഒരു നോവീസായിരുന്ന വിശുദ്ധ കാതറിന് പ്രത്യക്ഷപ്പെട്ട് പരിശുദ്ധ അമ്മ പറഞ്ഞു, അൾത്താരെങ്കിലേക്ക് വരുവിൻ, അവിടെ നിങ്ങൾ അനുഗ്രഹങ്ങൾ സ്വീകരിക്കും. കാതറിനോട് ഒരു മെഡൽ നിർമ്മിക്കുവാൻ അമ്മ ആഹ്വാനം ചെയ്തു. അത് വൈദികനോട് കുംഭസാരത്തിലൂടെ മാത്രം പറയുവാനും കൽപ്പിച്ചു. അത് വിശ്വാസത്തോടെ ധരിക്കുന്ന ഏവരും അത്ഭുതങ്ങൾ കാണുമെന്ന് അമ്മ ഉറപ്പു നൽകി. ജന്മഭാവമില്ലാതെ ഉത്ഭവിച്ച പരിശുദ്ധ മറിയമേ, അങ്ങയിൽ ആശ്രയിക്കുന്ന ഞങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന എഴുത്ത് ഒരു വശത്തും വിരിച്ച കരങ്ങളുമായി 12 നക്ഷത്രങ്ങൾ ശിരസിനു ചുറ്റുമുള്ള ധവള വസ്ത്രധാരിയായ അമ്മയുടെ ചിത്രവുമാണ് അതിൽ ആലേഖനം ചെയ്യപ്പെട്ടിരുന്നത്. ഈ കാശുരൂപത്തെ അമലോത്ഭവ കാശുരൂപമെന്നും അത്ഭുത കാശുരൂപമെന്നും ജനങ്ങൾ അന്നുമെന്നും വിളിക്കുന്നു. 1843 അമലോത്ഭവയ രാജ്ഞി എന്ന പ്രയോഗം ലൊറേറ്റോ ലുത്തിനിയയിൽ ചേർക്കപ്പെട്ടു. ഭാഗ്യസ്മരണാർഹനായ 9-ാം പിയൂസ് മാർപ്പാപ്പ 1848 600 മെത്രന്മാരുടെ സമ്മതത്തോടെ ഇന്നെഫാബിലിസ് ദേവൂസ് എന്ന പ്രമാണരേഖ വഴി പരിശുദ്ധ കന്യകയുടെ അമലോത്ഭവം 3-ാമത്തെ വിശ്വാസ സത്യമായി 1854 ഡിസംബർ 8-ാം തീയതി പ്രഖ്യാപിച്ചു. ദൈവമാതാവും നിത്യകന്യകയും അമലോത്ഭവയുമായ അമ്മയെ നമുക്ക് നൽകിയ ദൈവം വർണനാതീതനാണ്. ബാല്യം മുതലേ ബെനദിത്ത പരിശുദ്ധ അമ്മയുടെ ചിത്രവും ജപവുമുള്ള അത്ഭുത കാശുരൂപം കഴുത്തിൽ ധരിച്ചിരുന്നു. പാരീസിൽ സിസ്റ്റർ കാതറിന് പ്രത്യക്ഷമേകിയതിന്റെ ഒരു പിന്തുടർച്ച പോലെ 28 വർഷങ്ങൾക്കു ശേഷം പരിശുദ്ധ അമ്മ ബർണദീതയ്ക്ക് ദർശനമേകി അല്ലി ചെയ്തു, ഞാൻ അമലോത്ഭവയാണ്, ഇവിടെ ഒരു ദേവാലയം നിർമ്മിക്കുവാൻ വൈദികനോട് പറയുക. പരിശുദ്ധ അമ്മയുടെ വാക്കുകൾ വിശുദ്ധ കാതറിൻ ലബോറയും ബർണദീതയും ശ്രദ്ധയോടെ കേട്ടു. ആദ്യം വിസമ്മതിച്ചെങ്കിലും പ്രത്യക്ഷങ്ങൾ സത്യമാണെന്ന ബോധ്യം വന്നപ്പോൾ കാതറിന്റെയും ബർണദീതയുടെയും വാക്കുകൾ ശ്രവിച്ച വൈദികരും പരിശുദ്ധ അമ്മയുടെ നിർദ്ദേശങ്ങൾ അനുസരിച്ചു. വിശുദ്ധ ബർണദീത ആദ്യം പ്രത്യക്ഷത്തെക്കുറിച്ച് പറഞ്ഞത് ഇപ്രകാരമാണ്: അത്ഭുത കാശരൂപത്തിൽ കാണപ്പെടുന്നതുപോലെയാണ് ഗ്രോട്ടോയിലെ സ്ത്രീയും എനിക്ക് പ്രത്യക്ഷപ്പെട്ടത്. പാരീസിലും ലൂർദിലും നടന്ന പരിശുദ്ധ അമ്മയുടെ ഈ രണ്ട് പ്രത്യക്ഷപ്പെടലുകളിലൂടെയും ആയിരങ്ങൾക്ക് ഇന്നും അനുഗ്രഹങ്ങൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നു. പരിശുദ്ധ അമ്മയെ കണ്ട കാതറിൻ ലബോറയുടെയും ബർണദീത്തയുടെയും ശരീരമഴുകാൻ ദൈവം അനുവദിച്ചില്ല. 1947 1933 യഥാക്രമം സഭ അവരെ വിശുദ്ധരായി പ്രഖ്യാപിച്ചിരുന്നു. ഫ്രാൻസിലെ ഒരു ശാന്തമായ ഗ്രാമമാണ് ലൂർദ്. അവിടെ പ്രാർത്ഥിക്കാനായി പോകുന്നവരാരും ആശ്വാസം ലഭിക്കാതെ തിരികെ വരുന്നില്ല. മാനസാന്തരത്തിന്റെയും ആശ്വാസത്തിന്റെയും അത്ഭുതങ്ങളുടെയും സൗഖ്യത്തിന്റെയും എണ്ണമറ്റ സാക്ഷ്യങ്ങളാണ് ലൂർദിൽ നിന്നും എത്തുന്നത്. ലൂർദ് വെറുമൊരു തീർത്ഥാടന കേന്ദ്രം മാത്രമല്ല, മറിച്ച് അവിടെത്തുന്ന വിശ്വാസികൾക്ക് ഒരു അഭയകേന്ദ്രവും ആശ്വാസത്തിന്റെ ഇടവുമാണ്. ഈ മരിയൻ തീർത്ഥാടന കേന്ദ്രത്തിൽ നടന്നതെന്ന വിധത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള 7000+ അത്ഭുത സൗഖ്യങ്ങളിൽ കാതറിൻ ലറ്റാപ്പിക്ക് 1858 ചലനശേഷി തിരികെ ലഭിച്ചത് മുതൽ അന്റോണിയറ്റ റാക്കോക്ക് 2009 പ്രൈമറി ലാറ്ററൽ സ്ക്ലിറോസിസ് സിൻഡ്രം സുഖപ്പെട്ട അത്ഭുതം വരെയുള്ള 73 അത്ഭുതങ്ങളാണ് സഭ ഔദ്യോഗികമായി അംഗീകരിച്ചിട്ടുള്ളത്. 1883 2004 വിശുദ്ധ ജോൺ ബോൾ രണ്ടാമൻ മാർപ്പാപ്പ ലൂർദ് സന്ദർശിച്ച് പ്രാർത്ഥിച്ചിരുന്നു. 2007 പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ടതിന്റെ 150 വാർഷികത്തിൽ ബെനഡിക്ട് 16 പാപ്പായും ലൂർദ് സന്ദർശിച്ച് പ്രാർത്ഥിച്ചിരുന്നു. 20th century മാധ്യമ സുവിശേഷ പ്രചാരകൻ എന്ന് വിളിക്കപ്പെടുന്ന വാഴ്ത്തപ്പെട്ട ഫുൾട്ടൺ ജോൺ ഷീൻ 30 ലൂർദിൽ സന്ദർശനം നടത്തി പ്രാർത്ഥിച്ചുവെന്ന് അദ്ദേഹം തന്നെ വിവരിക്കുന്നുണ്ട്. പരിശുദ്ധ അമ്മ ലൂർദിൽ പ്രത്യക്ഷപ്പെട്ട 11th February 1993 മുതൽ ലോകരോഗ്യ ദിനമായി തിരുസഭ ആചരിച്ചു വരുന്നു. പരിശുദ്ധ അമ്മ ദർശനത്തിൽ ആവശ്യപ്പെട്ടതുപോലെ ഒരു തീർത്ഥാടന ദേവാലയത്തിനുള്ള നിർമ്മാണം 1860 ആരംഭത്തിൽ തന്നെ ആരംഭിച്ചു. മെഴുകുതിരി ഏന്തിയുള്ള ജപമാല പ്രദക്ഷിണവും ഇതേ കാലത്ത് ലൂർദ് ഗ്രോട്ടോയിൽ ആരംഭിച്ചിരുന്നു. ഇന്ന് നാം കാണുന്നതുപോലെയുള്ള രാത്രികാലങ്ങളിൽ ഗാനാലാപനത്തോടെ നടത്തുന്ന ചിട്ടയായ പ്രദക്ഷിണമായി ഇത് രൂപപ്പെട്ടതും ഇതേ കാലയളവിലാണ്. കത്തുന്ന മെഴുകുതിരിയും ഏന്തി തീർത്ഥാടകരിൽ ഒരു തീർത്ഥാടകനായി പരിശുദ്ധ പിതാവ് ലയോ 14 പാപ്പ 2026 September 27 ലൂർദിൽ നടത്തിയ ജപമാല പ്രദക്ഷിണത്തിൽ ഇപ്രകാരം പറഞ്ഞിരുന്നു. പരിശുദ്ധ കന്യാമറിയം വിശുദ്ധ ബർണദീത വഴിയായി വൈദികരോട് ആവശ്യപ്പെട്ട പ്രകാരമാണ് പ്രദക്ഷിണത്തിനായി ലൂർദിലെ ഈ തീർത്ഥാടന കേന്ദ്രത്തിൽ ഞാനും എത്തിച്ചേർന്നിരിക്കുന്നത്. മറിയത്തിന്റെ ഈ സ്നേഹപൂർവമായ ക്ഷണമനുസരിച്ച് വലിയ വിശ്വാസത്തോടെ എരിയുന്ന ദീപങ്ങൾ കൈകളിലേന്തിക്കൊണ്ട് ആളുകൾ തീർത്ഥാടകരായി അണയുമ്പോൾ അവരിൽ ഒരുവനായി പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ ഞാൻ ദൈവത്തിന് നന്ദി അർപ്പിക്കുന്നു. ദൈവസ്നേഹത്തിന്റെയും നന്മയുടെയും അടയാളമായ പരിശുദ്ധ മറിയം ലോകത്തിന് ആവശ്യമായ പ്രത്യാശ പകരുന്നുവെന്നും അതിനാൽ ദൈവത്തിന്റെ പക്കലേക്ക് നമ്മെ നയിക്കാൻ തക്കവണ്ണം അമ്മയുടെ കരുതലിന് നാം നമ്മെ തന്നെ വിട്ടുകൊടുക്കണമെന്നും പാപ്പ ഏവരെയും ആഹ്വാനം ചെയ്തു. ദൈവത്തിന്റെ അതുല്യമായ അനുഗ്രഹങ്ങൾക്ക് എളിമയോടെ നന്ദി പറഞ്ഞുകൊണ്ടാണ് ഞാൻ അമലോത്ഭവയാണ് എന്ന് മറിയം വെളിപ്പെടുത്തിയതെന്നും മാതാവിന് നൽകപ്പെട്ട ഈ അപൂർവവരം മാനവരാശിയുടെ രക്ഷയുടെ പ്രഭാതത്തെയാണ് സൂചിപ്പിക്കുന്നതെന്നും പരിശുദ്ധ പിതാവ് പ്രസ്താവിച്ചു. ദൈവസ്നേഹ തീരത്തിലേക്ക് നാം പരിശുദ്ധ അമ്മയുടെ കൈപിടിച്ചു നടക്കുമ്പോൾ സ്നേഹവും പ്രത്യാശയും സാന്ത്വനവും സൗഖ്യവും പകർന്നുകൊണ്ട് അമ്മയും നമ്മുടെ കരം പിടിക്കും.
1: ലൂർദ് തീർത്ഥാടന കേന്ദ്രത്തിന്റെ ചരിത്രവും ഈ മരിയൻ തീർത്ഥാടന കേന്ദ്രം മുൻപോട്ടു വയ്ക്കുന്ന സന്ദേശവും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള പ്രത്യേക പരിപാടിയാണ് നിങ്ങൾ ഇതുവരെ ശ്രവിച്ചത്.

വിൽസൺ ജെ പെരിന്തൽമണ്ണ രചനയും സംഗീതവും നിർവഹിച്ച ഒരു മരിയൻ ഭക്തിഗാനമാണ് അടുത്തത്. ആലാപനം മരിയ കോലാടി.

0: Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതിഞ്ഞു.
1: ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
2: ശ്രോതാക്കൾക്കേവർക്കും നമസ്കാരം. ലിയോ 14-ാമൻ പാപ്പ ഈ ബുധനാഴ്ച വത്തിക്കാനിൽ അനുവദിച്ച പൊതുകൂടിക്കാഴ്ചാവേളയിൽ നടത്തിയ പ്രഭാഷണത്തിന്റെ മലയാള പരിഭാഷയാണ് ഈ പ്രക്ഷേപണത്തിൽ ആദ്യം. ഫ്രാൻസിലേക്കും യുനെസ്കോയിലേക്കുമായി നടത്തിയ തന്റെ 5-ാമത് അപ്പസ്തോലികയാത്രയിലെ വിവിധ നിമിഷങ്ങളുടെ ഒരു വിശകലനമായിരുന്നു 30 സെപ്റ്റംബർ ബുധനാഴ്ച വത്തിക്കാനിൽ അനുവദിച്ച പൊതുകൂടിക്കാഴ്ച മധ്യേ ലിയോ 14-ാമൻ പാപ്പ നടത്തിയ പ്രഭാഷണം. ലോകത്തിന് ജീവനുണ്ടാകേണ്ടതിന് എന്ന പ്രമേയത്തിൽ 25 മുതൽ 28 തീയതികൾ നീണ്ട തന്റെ അപ്പസ്തോലികയാത്ര ഫ്രാൻസിലേതുൾപ്പെടെ കത്തോലിക്ക സമൂഹങ്ങൾക്കും ലോകത്തിനും സമാധാനത്തിന്റെയും സഹകരണത്തിന്റെയും ഐക്യത്തിന്റെയും നിരന്തരമായ പരിശ്രമത്തിന്റെയും സന്ദേശം പ്രദാനം ചെയ്യുന്നതായിരുന്നു. പൊതുകൂടിക്കാഴ്ചയ്ക്ക് മുൻപായി പരിശുദ്ധ പിതാവ് ചത്തുരത്തിലുണ്ടായിരുന്ന 10,000-ക്കണക്കിന് ആളുകൾക്കിടയിലൂടെ തുറന്ന വാഹനത്തിൽ സഞ്ചരിക്കുകയും ആളുകളെ അഭിവാദ്യം ചെയ്യുകയും കൊച്ചുകുട്ടികൾക്ക് ആശീർവാദം നൽകുകയും ചെയ്തു. ബസലിക്കയ്ക്ക് മുന്നിൽ ഒരുക്കപ്പെട്ട പ്രത്യേക വേദിയിൽ 10 മണിയോടെ ഇന്ത്യയിലെ സമയം ഉച്ചകഴിഞ്ഞ് 1:30 എത്തിയ പാപ്പ കുരിശടയാളം വരച്ചുകൊണ്ട് ഔദ്യോഗിക കൂടിക്കാഴ്ച ആരംഭിച്ചു.
3: Nel nome del Padre e del Figlio e dello Spirito Santo.
4: Amen.
3: La pace sia con voi.
2: പരിശുദ്ധ പിതാവിന്റെ പ്രഭാഷണത്തിന് മുൻപായി കൊളോസോസുകാർക്ക് എഴുതപ്പെട്ട ലേഖനം 1:3-6 വാക്യങ്ങൾ വിവിധ ഭാഷകളിൽ വായിക്കപ്പെട്ടു.
5: Dalla lettera di San Paolo Apostolo ai Colossesi. Noi rendiamo grazie a Dio Padre del Signore nostro Gesù Cristo.
2: ഞങ്ങൾ നിങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴൊക്കെ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പിതാവായ ദൈവത്തിന് നന്ദി പറയുന്നു. എന്തെന്നാൽ സ്വർഗത്തിൽ നിങ്ങൾക്കു വേണ്ടി നിക്ഷിപ്തമായിരിക്കുന്ന പ്രത്യാശ മൂലം യേശുക്രിസ്തുവിൽ നിങ്ങൾക്കുള്ള വിശ്വാസത്തെക്കുറിച്ചും നിങ്ങൾക്ക് എല്ലാ വിശുദ്ധരോടുമുള്ള സ്നേഹത്തെക്കുറിച്ചും ഞങ്ങൾ കേട്ടിരിക്കുന്നു. നിങ്ങളോട് അറിയിക്കപ്പെട്ട സുവിശേഷ സത്യത്തിന്റെ വചനത്തിൽ നിന്ന് ഈ പ്രത്യാശയെക്കുറിച്ച് മുൻപു തന്നെ നിങ്ങൾ കേട്ടിട്ടുണ്ട്. നിങ്ങൾ സുവിശേഷം ശ്രവിക്കുകയും സത്യത്തിൽ ദൈവത്തിന്റെ കൃപ പൂർണമായി മനസ്സിലാക്കുകയും ചെയ്ത നാൾ മുതൽ ലോകത്തിൽ എല്ലായിടത്തുമെന്ന പോലെ നിങ്ങൾക്കിടയിലും അത് വളരുകയും ഫലം പുറപ്പെടുവിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു.
5: La grazia di Dio nella verità. Parola di Dio.
2: വചനവായനയെ തുടർന്ന് പാപ്പ ഇറ്റാലിയൻ ഭാഷയിൽ തന്റെ പ്രഭാഷണം നടത്തി.
3: Cari fratelli e sorelle, buongiorno e benvenuti. Oggi desidero parlarvi del viaggio apostolico in Francia che ho compiuto nei giorni scorsi. È stato un grande dono per me e per il popolo di Dio in quel paese e ne rendo grazie al Signore.
2: പ്രിയ സഹോദരി സഹോദരന്മാരെ, ശുഭദിനം, സ്വാഗതം. കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ നടത്തിയ ഫ്രാൻസിലേക്കുള്ള അപ്പസ്തോലികയാത്രയെക്കുറിച്ച് നിങ്ങളോട് സംസാരിക്കാനാണ് ഞാൻ ഇന്ന് ആഗ്രഹിക്കുന്നത്. അത് എനിക്കും ആ രാജ്യത്തെ ദൈവജനത്തിനും ലഭിച്ച വലിയൊരു സമ്മാനമായിരുന്നു. അതുകൊണ്ടുതന്നെ ഞാൻ കർത്താവിന് നന്ദി പറയുന്നു. എന്നെ സ്വീകരിച്ച എല്ലാവരോടും, സിവിൽ അധികാരികളോടും, സഭയിലെ ഇടയന്മാരോടും, അതുപോലെ ക്രിസ്തുവിന്റെ അപ്പസ്തോലനായും സമാധാനത്തിന്റെ ദൂതനായും പാപ്പായെ കണ്ടുമുട്ടാനോ പൊതുവീഥികളിൽ വെച്ച് അഭിവാദ്യം ചെയ്യാനോ ആഗ്രഹിച്ച നിരവധിയായ ആളുകളോടും ഞാൻ വീണ്ടും നന്ദി അറിയിക്കുന്നു. എല്ലാവർക്കും നന്ദി. ഈ ഇടയ സന്ദർശനത്തിന്റെ ഇപ്പോഴും ഏറെ സജീവമായിരിക്കുന്ന ചിന്തകളും അനുഭവങ്ങളും പാരീസിലെ നോത്രദാം കത്തീഡ്രൽ എന്ന മഹത്തായ പ്രതീകത്തെ ചുറ്റിപ്പറ്റി സമാഹരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അവിടെ ആദ്യ ദിവസം ഉച്ചകഴിഞ്ഞ് നാം പരിശുദ്ധ കന്യകാമറിയത്തിന്റെ സായാഹ്ന പ്രാർത്ഥന നടത്തി. പ്രാർത്ഥനയിൽ ഒന്നിച്ച ഹൃദയങ്ങളെ സംഗീതവും ഗാനവും ദേവാലയത്തിന്റെ സൗന്ദര്യവും കൊണ്ട് സ്പന്ദിപ്പിച്ച ആഘോഷപരവും അതേസമയം ആനന്ദപൂർണവുമായ ഒരു പ്രാർത്ഥനാ ശുശ്രൂഷയായിരുന്നു അത്. വലിയൊരു ദുരന്തം നേരിട്ട നോത്രദാം തന്നെയാണ് ഈ അപ്പസ്തോലിക യാത്രയെ മുഴുവൻ പ്രതീകാത്മകമായി മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഇടം. ഈ യാത്രയെ മുഴുവൻ പുനർജനനം എന്ന ഒരു വാക്കുകൊണ്ട് വായിച്ചറിയാൻ സഹായിക്കുന്നുണ്ട് ഈ ഇടം. വെറും 7 വർഷങ്ങൾക്ക് മുൻപ് ഒരു വലിയ അഗ്നിബാധയാൽ ഗുരുതരമായ രീതിയിൽ തകർന്നതുപോലെ ആയിരുന്ന പാരീസിന്റെ ഈ കത്തീഡ്രൽ ഇപ്പോൾ പൂർവാധികം തിളക്കമാർന്ന രീതിയിൽ പുനർനിർമ്മിക്കപ്പെട്ടിരിക്കുന്നു. ആ ദുരന്തം എല്ലാ തലങ്ങളിലും അനുകൂലമായ പ്രതികരണങ്ങൾക്ക് കാരണമായി. ചിലത് കൂടുതൽ ദൃശ്യവും പ്രായോഗികവുമായിരുന്നു, ആത്മീയ സ്വഭാവമുള്ള മറ്റു ചിലത് കൂടുതൽ മറഞ്ഞതുമായിരുന്നു. അതിന്റെ പുനരുദ്ധാരണം സഭ, രാഷ്ട്രം, പൊതുസ്ഥാപനങ്ങൾ എന്നിവ തമ്മിൽ സാധ്യമായ സഹകരണത്തിന്റെ ഒരു തെളിവായിരുന്നു. ഈ സമീപനം ഉപകാരികളുടെ ഉദാരതയെയും ഉദ്യോഗസ്ഥരുടെയും വിദഗ്ധ തൊഴിലാളികളുടെയും കഴിവുകളെയും ഏറ്റവും മികച്ച രീതിയിൽ പ്രയോജനപ്പെടുത്താൻ സഹായിച്ചു. പൊതുനന്മയ്ക്കായുള്ള ഈ സഹകരണം സ്ഥാപനങ്ങളുടെയും രാഷ്ട്രീയ സാമൂഹിക ശക്തികളുടെയും പൊതുമേഖലയിലും സാമ്പത്തിക രംഗത്തും ഉത്തരവാദിത്വങ്ങൾ വഹിക്കുന്ന എല്ലാവരുടെയും പൊതുവായ ശൈലിയായിരിക്കണം. ഫ്രാൻസിലെ നേതൃത്വങ്ങൾക്കും ഐക്യരാഷ്ട്രസഭയുടെ പാരീസ് ആസ്ഥാനമായുള്ള വിദ്യാഭ്യാസ ശാസ്ത്ര സാംസ്കാരിക സംഘടനയായ യുനെസ്കോയുടെ അംഗങ്ങൾക്കും കൈമാറാൻ ഞാൻ ആഗ്രഹിച്ച സന്ദേശം ഇതുതന്നെയായിരുന്നു. ഈ രംഗങ്ങളിലുണ്ടാകേണ്ട സഹകരണം മനുഷ്യന്റെ അന്തസ്സെന്ന അടിസ്ഥാന മാനദണ്ഡത്തിൽ അടിസ്ഥാനപ്പെടുത്തിയുള്ളതാകണം. എല്ലാറ്റിനുമുപരി നോത്രദാം കത്തീഡ്രൽ ജീവനുള്ള കല്ലുകളാൽ നിർമ്മിതമായ സഭയുടെയും വിശുദ്ധ ദൈവജനത്തിന്റെയും പ്രതിരൂപമാണ്. കത്തീഡ്രലിൽ നടന്ന സായാഹ്ന പ്രാർത്ഥന ആഘോഷത്തെയും അതേ വൈകുന്നേരം പാരീസിലെ വലിയ ഫ്രാൻസ് സ്റ്റേഡിയത്തിൽ നടന്ന യുവജനങ്ങളുടെ പ്രാർത്ഥനാ സായാഹ്നത്തെയും സമാന്തരമായി നോക്കിക്കാണുന്നത് ഉപകാരപ്രദമായിരിക്കും. പൂർണമായും വ്യത്യസ്തമായ രണ്ടു സ്ഥലങ്ങൾ, അതേസമയം പരസ്പരം പൂരകവും ആത്മീയമായി ഏതാണ്ട് ഒരുമിച്ചു പോകുന്നവയുമായ രണ്ടു സംഭവങ്ങൾ. അവയെ ഒന്നിപ്പിച്ചത് എന്തായിരുന്നു? കല്ലുകൊണ്ടോ സിമെന്റ് കൊണ്ടോ അല്ല, യേശുവിനാൽ സ്നേഹിക്കപ്പെട്ടതിനാൽ അവനെ സ്നേഹിക്കുന്ന വ്യക്തികളാൽ നിർമ്മിതമായ സഭ. നോത്രദാമിൽ വൈദികരും ഡീക്കന്മാരും സമർപ്പിത ജീവിതം നയിക്കുന്നവരും അജപാലന പ്രവർത്തകരും ഉണ്ടായിരുന്നു. സ്റ്റേഡിയത്തിലാകട്ടെ ഫ്രാൻസിലെ പുതിയ തലമുറയുണ്ടായിരുന്നു. പ്രായത്തിന്റെ കാര്യത്തിൽ മാത്രമല്ല, ആത്മാവിലും ഹൃദയത്തിന്റെയും വിശ്വാസത്തിന്റെയും സ്വാതന്ത്ര്യത്തിലും ചെറുപ്പക്കാരായവരാണ് അവരെന്ന് ഞാൻ വിശേഷിപ്പിക്കും. പാടുകയും ആർത്തുവിളിക്കുകയും അതേസമയം നിശബ്ദരായി ശ്രദ്ധയോടെ കേൾക്കുകയും ചെയ്ത യുവാക്കൾ. സത്യത്തിനും സ്നേഹത്തിനും വേണ്ടിയുള്ള ആഗ്രഹം വ്യക്തമാക്കുന്നതും ശ്രദ്ധയും വികാരങ്ങളും നിറഞ്ഞതുമായ മുഖങ്ങളായിരുന്നു അവരുടേത്. നിങ്ങളാണ് ഫ്രാൻസിന്റെ വിശുദ്ധരെന്ന് അവരോട് ഞാൻ സന്തോഷത്തോടെ പറഞ്ഞു. ആ പ്രാർത്ഥനാ സായാഹ്നം പ്രത്യാശയുടെ വലിയ അടയാളമായിരുന്നു. ഇതുപോലെ ദൈവം ഇഷ്ടപ്പെടുന്ന എളിമയിലുള്ള മറ്റൊരു സംഭവമായിരുന്നു മെസോൺ ബക്കീത്ത ബക്കീത്ത ഭവനത്തിലെ കൂടിക്കാഴ്ചയും. വിവിധ ബുദ്ധിമുട്ടുകൾ നേരിടുന്ന ആളുകൾക്കായുള്ള അഭയഗൃഹമാണിത്. മനുഷ്യന്റെ അന്തസ്സിനെ സ്നേഹപൂർവം സേവിക്കുന്നതിനായി അനുദിനം പരിശ്രമിക്കുന്ന സുവിശേഷത്തിന്റെ ഫലങ്ങളായ അനേകം ഇടങ്ങളിൽ ഒന്നാണത്. ഇങ്ങനെയൊക്കെയാണെങ്കിലും ഫ്രാൻസിലെ സഭയിൽ അടുത്ത ഏതാനും വർഷങ്ങളായി പുനർജനനത്തിന്റെ ഒരു അടയാളം നമുക്കു കാണാം. മാമോദീസ ആവശ്യപ്പെടുന്ന യുവാക്കളുടെയും മുതിർന്നവരുടെയും ശ്രദ്ധേയവും വർദ്ധിച്ചുവരുന്നതുമായ എണ്ണം. ദൈവത്തിന്റെ ഈ മനോഹരമായ വിസ്മയവുമായി ബന്ധപ്പെട്ടു പറയുമ്പോൾ പാരീസിൽ ഇപ്പോൾ ഒരു പ്രവിശ്യാതല സിനഡൽ അസംബ്ലി നടക്കുകയാണ്. മതബോധനാർത്ഥികളുടെയും ക്രൈസ്തവാർത്ഥികളുടെയും വിശ്വാസയാത്രയെയും അവർ അംഗങ്ങളായിരിക്കുന്ന സമൂഹങ്ങളെയും പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് അതിൽ പങ്കെടുക്കാൻ എനിക്കു സാധിച്ചു. തലസ്ഥാന നഗരത്തിലെ എന്റെ സന്ദർശനത്തിന്റെ അവസാന ചടങ്ങ് പ്ലാസ് ദ കൊൺകോർദിൽ നടന്ന വിശുദ്ധ കുർബാനയായിരുന്നു. അവിടെ സഭാസമൂഹത്തിന്റെ പുനർജനനത്തിന്റെ അടയാളം വിസ്മയകരമായ രീതിയിൽ കാണാമായിരുന്നു. വൈദികരും ഗായക സംഘവും ഏറെ വലിയ ഒരു ജനസമൂഹവും ഒന്നുചേർന്ന ആരാധനാ സമൂഹം വിശാലമായ ചത്വരത്തിൽ മാത്രമല്ല അവിടുത്തെ അവന്യൂ ദെ ഷാംസ് എലിസേ മുഴുവൻ കടന്ന് ആർക്ക് ദ ട്രയംഫ് സ്മാരകം വരെയും അതിനപ്പുറവും വ്യാപിച്ചിരുന്നു. വിശുദ്ധ കുർബാന സ്വീകരണ സമയത്ത് വിവിധ ഇടങ്ങളിലായി വിതരണം ചെയ്യപ്പെട്ട വിശുദ്ധ കുർബാന സ്വീകരിക്കാൻ എല്ലാവർക്കും സാധിച്ചു. ഇതാണ് യഥാർത്ഥ പുനർനിർമ്മാണം. കന്യകാമറിയത്തിന്റെ മാധ്യസ്ഥ്യത്തിലൂടെ ദൈവത്തിനു മാത്രം ചെയ്യാൻ കഴിയുന്ന സഭയുടെ പുനരുദ്ധാരണം. ക്രിസ്തുവിന്റെ പീഡാനുഭവത്തിന്റെയും മരണത്തിന്റെയും സമയത്ത് വിശ്വാസത്തിന്റെയും പ്രത്യാശയുടെയും വിളക്കണയാതെ കാത്തുസൂക്ഷിച്ചവളും സഭയുടെ മാതാവുമായ മറിയത്തെ വണങ്ങാൻ പാരീസിലെ സന്ദർശനത്തിനുശേഷം തീർത്ഥാടകനായി ഞാൻ ലൂർദിലേക്ക് പോവുക എന്നത് സാധാരണമായ എന്റെ കടമയായിരുന്നു. ലൂർദിൽ കന്യകാമറിയത്തിന്റെ മാതൃസ്നേഹപൂർവമായ കരുതലിലൂടെ കർത്താവ് എല്ലാവർക്കും, തീർത്ഥാടകർക്കും, ശരീരത്തിലും ആത്മാവിലും രോഗബാധിതരായവർക്ക് പ്രത്യേക വിധത്തിലും പ്രത്യാശയുടെയും പുനർജനനത്തിന്റെയും സന്ദേശം നൽകുന്നു. ഞാൻ വീണ്ടും തുറന്നു പറയാൻ ആഗ്രഹിച്ച ഒരു സന്ദേശമാണത്. ഏതു സാഹചര്യത്തിലായാലും, ഏറ്റവും ഗുരുതരമായ ദുർബലാവസ്ഥയിലായാലും, ഓരോ മനുഷ്യജീവിതവും അതിന്റെ അലംഘനീയമായ അന്തസ്സ് നിലനിർത്തുന്നു. അതിനെ പരിപാലിക്കുകയും അനുഗമിക്കുകയും മാനവിക സഹാനുഭൂതിയോടും ശാസ്ത്രം നൽകുന്ന മാർഗങ്ങളുടെ സഹായത്തോടും കൂടി അതിന്റെ ബുദ്ധിമുട്ടുകളിൽ നിന്ന് കൈപിടിച്ചുയർത്തുകയും ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ലൂർദ് ലോകമെമ്പാടും സ്നേഹസംസ്കാരത്തിന്റെ ഒരു തീർത്ഥാടന കേന്ദ്രമായി നിലനിൽക്കുന്നത്. ഈ സാഹചര്യത്തിൽ ചൂഷണങ്ങളുടെ ഇരകളായ ചില വ്യക്തികളെ ഞാൻ കണ്ടുമുട്ടിയിരുന്നു. അവർ തങ്ങളുടെ സൗഖ്യം തേടുന്ന ഈ സമയത്ത് അവരുടെ ജീവിതങ്ങളിലുണ്ടായിട്ടുള്ള വേദന അംഗീകരിക്കുകയും ദുരുപയോഗങ്ങൾ തടയുന്നതിനായി പ്രവർത്തിക്കുകയും ചെയ്യുന്നതിനും ഒപ്പം അവരെ കേൾക്കാനും അവരോടൊപ്പം നടക്കാനുമുള്ള എന്റെയും മുഴുവൻ സഭയുടെയും സന്നദ്ധത മറ്റ് ഇരകളെക്കൂടി അറിയിക്കാൻ എന്നെ സഹായിക്കണമെന്ന് അവരോട് ഞാൻ അഭ്യർത്ഥിച്ചു. അപ്പസ്തോലികയാത്രയുടെ മൂന്നാമത്തെയും അവസാനത്തെയും ഘട്ടം മെറ്റ്സ് നഗരമായിരുന്നു. രണ്ടാം ലോകമഹായുദ്ധത്താൽ മാരകമായ വിധത്തിൽ തകർക്കപ്പെട്ട ഫ്രാൻസിന്റെയും യൂറോപ്പിന്റെയും ഒരു പ്രദേശത്താണ് അത് സ്ഥിതി ചെയ്യുന്നത്. യൂറോപ്പിന്റെ ഏകീകരണ പ്രക്രിയയുടെ പ്രധാന പ്രചോദകരിൽ ഒരാളായ റോബർട്ട് ഷൂമാൻ അവിടെ പ്രവർത്തിച്ചിരുന്നു. യഥാർത്ഥത്തിൽ യുദ്ധത്തിന്റെ നാശത്തിനുശേഷം സമാധാനത്തിനായുള്ള ഒരു പദ്ധതിയായിട്ടാണ് സമകാലീന യൂറോപ്പ് ജനിച്ചത്. പാരീസിലെ നോത്രദാമിൽ അഗ്നിബാധയിലൂടെ സംഭവിച്ചത് രണ്ടാം ലോകമഹായുദ്ധത്തിലൂടെ യൂറോപ്പിൽ സംഭവിച്ചിരുന്നുവെന്ന് നമുക്ക് വിശേഷിപ്പിക്കാം. യൂറോപ്പ് അതിന്റെ ക്രൈസ്തവ വേരുകളോട് വളരെയധികം കടപ്പെട്ടിരിക്കുന്ന ജനാധിപത്യം, ജനങ്ങൾക്കിടയിലുള്ള ഐക്യദാർഢ്യം, സാഹോദര്യം എന്നീ തത്വങ്ങളുടെ അടിസ്ഥാനത്തിൽ പുനർജനിച്ചു. ഇതേ അടിസ്ഥാനങ്ങളുടെയും ജീവദായകമായ ഈ സത്തയുടെയും മേൽ തന്നെയാണ് മതാന്തര സംവാദങ്ങൾക്ക് പ്രത്യേകമായ പ്രാധാന്യമുള്ളതും കൂടുതൽ ആഗോളവത്കരിക്കപ്പെട്ടിരിക്കുന്നതുമായ ഇന്നിന്റെ ലോകത്തിൽ യൂറോപ്പ് എന്ന പദ്ധതിക്ക് നവീകരിക്കപ്പെടാൻ സാധിക്കുക. അതുകൊണ്ടാണ് മെറ്റ്സിൽ വിവിധ മതപാരമ്പര്യങ്ങളുടെ പ്രതിനിധികളുമായി ഞാൻ കൂടിക്കാഴ്ച നടത്തിയത്. സംവാദത്തിനും സമാധാനത്തിനും ആഹ്വാനം ചെയ്യുന്ന മെറ്റ്സ് അപ്പീൽ അവർ എന്റെ സാന്നിധ്യത്തിൽ വായിക്കുകയും ഒപ്പുവയ്ക്കുകയും ചെയ്തു. പ്രിയപ്പെട്ടവരെ, ഫ്രാൻസിലെ എന്റെ ഇടയ സന്ദർശനത്തിന്റെ വിഷയം ലോകത്തിന് ജീവനുണ്ടാകേണ്ടതിന് എന്നതായിരുന്നു. തന്റെ മുഴുവൻ രക്ഷാദൗത്യത്തെയും സംഗ്രഹിക്കുന്ന യേശുവിന്റെ വാക്കുകളാണിവ. അപ്പസ്തോലികയാത്രയ്ക്കിടയിൽ നടന്ന ഓരോ കൂടിക്കാഴ്ചയുടെയും സുവിശേഷപരമായ അർത്ഥം ഈ വാക്കുകൾ വ്യക്തമാക്കിയിരുന്നു. കൃപയുടെ ഈ യാത്ര സമൃദ്ധവും നിലനിൽക്കുന്നതുമായ ഫലങ്ങൾ പുറപ്പെടുവിക്കണമേ എന്ന് അപേക്ഷിക്കുന്ന നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഈ വാക്കുകൾ പ്രേരണയാകട്ടെ.
3: Ora esse ispirino la nostra preghiera nel chiedere a Dio che questo evento di grazia porti frutti abbondanti e duraturi.

ഇറ്റാലിയൻ ഭാഷയിലുള്ള തന്റെ പൊതുവായ പ്രഭാഷണത്തിനുശേഷം വിവിധ ഭാഷക്കാരായ ആളുകളെ അഭിസംബോധന ചെയ്ത പാപ്പ സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥന ലത്തീൻ ഭാഷയിൽ ചൊല്ലുകയും തുടർന്ന് ഏവർക്കും തന്റെ ആശീർവാദം നൽകുകയും ചെയ്തു.

ലിയോ പതിനാലാമൻ പാപ്പ വത്തിക്കാനിൽ അനുവദിച്ച പൊതുകൂടിക്കാഴ്ചാവേളയിൽ നടത്തിയ പ്രഭാഷണത്തിന്റെ മലയാള പരിഭാഷയാണ് നിങ്ങൾ ഇതുവരെ ശ്രവിച്ചത്.

0: Laudetur Jesus Christus. യേശു ക്രിസ്തുവിന് സ്തുതി.
1: ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
2: ശ്രോതാക്കൾക്കേവർക്കും നമസ്കാരം. ലിയോ 14-ാമൻ പാപ്പ ഈ ബുധനാഴ്ച വത്തിക്കാനിൽ അനുവദിച്ച പൊതുകൂടിക്കാഴ്ചാവേളയിൽ നടത്തിയ പ്രഭാഷണത്തിന്റെ മലയാള പരിഭാഷയാണ് ഈ പ്രക്ഷേപണത്തിൽ ആദ്യം. ഫ്രാൻസിലേക്കും യുനെസ്കോയിലേക്കുമായി നടത്തിയ തന്റെ 5-ാമത് അപ്പസ്തോലികയാത്രയിലെ വിവിധ നിമിഷങ്ങളുടെ ഒരു വിശകലനമായിരുന്നു സെപ്റ്റംബർ 30 ബുധനാഴ്ച വത്തിക്കാനിൽ അനുവദിച്ച പൊതുകൂടിക്കാഴ്ച മധ്യേ ലിയോ 14-ാമൻ പാപ്പ നടത്തിയ പ്രഭാഷണം. ലോകത്തിന് ജീവനുണ്ടാകേണ്ടതിന് എന്ന പ്രമേയത്തിൽ സെപ്റ്റംബർ 25 മുതൽ 28 വരെ തീയതികൾ നീണ്ട തന്റെ അപ്പസ്തോലികയാത്ര ഫ്രാൻസിലേതുൾപ്പെടെ കത്തോലിക്ക സമൂഹങ്ങൾക്കും ലോകത്തിനും സമാധാനത്തിന്റെയും സഹകരണത്തിന്റെയും ഐക്യത്തിന്റെയും നിരന്തരമായ പരിശ്രമത്തിന്റെയും സന്ദേശം പ്രദാനം ചെയ്യുന്നതായിരുന്നു. പൊതുകൂടിക്കാഴ്ചയ്ക്ക് മുൻപായി പരിശുദ്ധ പിതാവ് ചത്തുരത്തിലുണ്ടായിരുന്ന 10,000-ക്കണക്കിന് ആളുകൾക്കിടയിലൂടെ തുറന്ന വാഹനത്തിൽ സഞ്ചരിക്കുകയും ആളുകളെ അഭിവാദ്യം ചെയ്യുകയും കൊച്ചുകുട്ടികൾക്ക് ആശീർവാദം നൽകുകയും ചെയ്തു. ബസലിക്കയ്ക്ക് മുന്നിൽ ഒരുക്കപ്പെട്ട പ്രത്യേക വേദിയിൽ 10 മണിയോടെ ഇന്ത്യയിലെ സമയം ഉച്ചകഴിഞ്ഞ് 1:30 എത്തിയ പാപ്പ കുരിശടയാളം വരച്ചുകൊണ്ട് ഔദ്യോഗിക കൂടിക്കാഴ്ച ആരംഭിച്ചു.
3: Nel nome del Padre e del Figlio e dello Spirito Santo.
4: Amen.
3: La pace sia con voi.
2: പരിശുദ്ധ പിതാവിന്റെ പ്രഭാഷണത്തിന് മുൻപായി കൊളോസോസുകാർക്ക് എഴുതപ്പെട്ട ലേഖനം 1:3-6 വാക്യങ്ങൾ വിവിധ ഭാഷകളിൽ വായിക്കപ്പെട്ടു.
5: Dalla lettera di San Paolo apostolo ai Colossesi. Noi rendiamo grazie a Dio Padre del Signore nostro Gesù Cristo.
2: ഞങ്ങൾ നിങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴൊക്കെ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പിതാവായ ദൈവത്തിന് നന്ദി പറയുന്നു. എന്തെന്നാൽ സ്വർഗത്തിൽ നിങ്ങൾക്കു വേണ്ടി നിക്ഷിപ്തമായിരിക്കുന്ന പ്രത്യാശ മൂലം യേശുക്രിസ്തുവിൽ നിങ്ങൾക്കുള്ള വിശ്വാസത്തെക്കുറിച്ചും നിങ്ങൾക്ക് എല്ലാ വിശുദ്ധരോടുമുള്ള സ്നേഹത്തെക്കുറിച്ചും ഞങ്ങൾ കേട്ടിരിക്കുന്നു. നിങ്ങളോട് അറിയിക്കപ്പെട്ട സുവിശേഷ സത്യത്തിന്റെ വചനത്തിൽ നിന്ന് ഈ പ്രത്യാശയെക്കുറിച്ച് മുൻപു തന്നെ നിങ്ങൾ കേട്ടിട്ടുണ്ട്. നിങ്ങൾ സുവിശേഷം ശ്രവിക്കുകയും സത്യത്തിൽ ദൈവത്തിന്റെ കൃപ പൂർണമായി മനസ്സിലാക്കുകയും ചെയ്ത നാൾ മുതൽ ലോകത്തിൽ എല്ലായിടത്തുമെന്ന പോലെ നിങ്ങൾക്കിടയിലും അത് വളരുകയും ഫലം പുറപ്പെടുവിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു.
5: La grazia di Dio nella verità. Parola di Dio.
2: വചനവായനയെ തുടർന്ന് പാപ്പ ഇറ്റാലിയൻ ഭാഷയിൽ തന്റെ പ്രഭാഷണം നടത്തി.
3: Cari fratelli e sorelle, buongiorno e benvenuti. Oggi desidero parlarvi del viaggio apostolico in Francia che ho compiuto nei giorni scorsi. È stato un grande dono per me e per il popolo di Dio in quel paese e ne rendo grazie al Signore.
2: പ്രിയ സഹോദരി സഹോദരന്മാരെ, ശുഭദിനം, സ്വാഗതം. കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ നടത്തിയ ഫ്രാൻസിലേക്കുള്ള അപ്പസ്തോലികയാത്രയെക്കുറിച്ച് നിങ്ങളോട് സംസാരിക്കാനാണ് ഞാൻ ഇന്ന് ആഗ്രഹിക്കുന്നത്. അത് എനിക്കും ആ രാജ്യത്തെ ദൈവജനത്തിനും ലഭിച്ച വലിയൊരു സമ്മാനമായിരുന്നു. അതുകൊണ്ടുതന്നെ ഞാൻ കർത്താവിന് നന്ദി പറയുന്നു. എന്നെ സ്വീകരിച്ച എല്ലാവരോടും, സിവിൽ അധികാരികളോടും, സഭയിലെ ഇടയന്മാരോടും, അതുപോലെ ക്രിസ്തുവിന്റെ അപ്പസ്തോലനായും സമാധാനത്തിന്റെ ദൂതനായും പാപ്പായെ കണ്ടുമുട്ടാനോ പൊതുവീഥികളിൽ വെച്ച് അഭിവാദ്യം ചെയ്യാനോ ആഗ്രഹിച്ച നിരവധിയായ ആളുകളോടും ഞാൻ വീണ്ടും നന്ദി അറിയിക്കുന്നു. എല്ലാവർക്കും നന്ദി. ഈ ഇടയ സന്ദർശനത്തിന്റെ ഇപ്പോഴും ഏറെ സജീവമായിരിക്കുന്ന ചിന്തകളും അനുഭവങ്ങളും പാരീസിലെ നോത്രദാം കത്തീഡ്രൽ എന്ന മഹത്തായ പ്രതീകത്തെ ചുറ്റിപ്പറ്റി സമാഹരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അവിടെ ആദ്യ ദിവസം ഉച്ചകഴിഞ്ഞ് നാം പരിശുദ്ധ കന്യകാമറിയത്തിന്റെ സായാഹ്ന പ്രാർത്ഥന നടത്തി. പ്രാർത്ഥനയിൽ ഒന്നിച്ച ഹൃദയങ്ങളെ സംഗീതവും ഗാനവും ദേവാലയത്തിന്റെ സൗന്ദര്യവും കൊണ്ട് സ്പന്ദിപ്പിച്ച ആഘോഷപരവും അതേസമയം ആനന്ദപൂർണവുമായ ഒരു പ്രാർത്ഥനാ ശുശ്രൂഷയായിരുന്നു അത്. വലിയൊരു ദുരന്തം നേരിട്ട നോത്രദാം തന്നെയാണ് ഈ അപ്പസ്തോലിക യാത്രയെ മുഴുവൻ പ്രതീകാത്മകമായി മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഇടം. ഈ യാത്രയെ മുഴുവൻ പുനർജനനം എന്ന ഒരു വാക്കുകൊണ്ട് വായിച്ചറിയാൻ സഹായിക്കുന്നുണ്ട് ഈ ഇടം. വെറും 7 വർഷങ്ങൾക്ക് മുൻപ് ഒരു വലിയ അഗ്നിബാധയാൽ ഗുരുതരമായ രീതിയിൽ തകർന്നതുപോലെ ആയിരുന്ന പാരീസിന്റെ ഈ കത്തീഡ്രൽ ഇപ്പോൾ പൂർവാധികം തിളക്കമാർന്ന രീതിയിൽ പുനർനിർമ്മിക്കപ്പെട്ടിരിക്കുന്നു. ആ ദുരന്തം എല്ലാ തലങ്ങളിലും അനുകൂലമായ പ്രതികരണങ്ങൾക്ക് കാരണമായി. ചിലത് കൂടുതൽ ദൃശ്യവും പ്രായോഗികവുമായിരുന്നു, ആത്മീയ സ്വഭാവമുള്ള മറ്റു ചിലത് കൂടുതൽ മറഞ്ഞതുമായിരുന്നു. അതിന്റെ പുനരുദ്ധാരണം സഭ, രാഷ്ട്രം, പൊതുസ്ഥാപനങ്ങൾ എന്നിവ തമ്മിൽ സാധ്യമായ സഹകരണത്തിന്റെ ഒരു തെളിവായിരുന്നു. ഈ സമീപനം ഉപകാരികളുടെ ഉദാരതയെയും ഉദ്യോഗസ്ഥരുടെയും വിദഗ്ധ തൊഴിലാളികളുടെയും കഴിവുകളെയും ഏറ്റവും മികച്ച രീതിയിൽ പ്രയോജനപ്പെടുത്താൻ സഹായിച്ചു. പൊതുനന്മയ്ക്കായുള്ള ഈ സഹകരണം സ്ഥാപനങ്ങളുടെയും രാഷ്ട്രീയ സാമൂഹിക ശക്തികളുടെയും പൊതുമേഖലയിലും സാമ്പത്തിക രംഗത്തും ഉത്തരവാദിത്വങ്ങൾ വഹിക്കുന്ന എല്ലാവരുടെയും പൊതുവായ ശൈലിയായിരിക്കണം. ഫ്രാൻസിലെ നേതൃത്വങ്ങൾക്കും ഐക്യരാഷ്ട്രസഭയുടെ പാരീസ് ആസ്ഥാനമായുള്ള വിദ്യാഭ്യാസ ശാസ്ത്ര സാംസ്കാരിക സംഘടനയായ യുനെസ്കോയുടെ അംഗങ്ങൾക്കും കൈമാറാൻ ഞാൻ ആഗ്രഹിച്ച സന്ദേശം ഇതുതന്നെയായിരുന്നു. ഈ രംഗങ്ങളിലുണ്ടാകേണ്ട സഹകരണം മനുഷ്യന്റെ അന്തസ്സെന്ന അടിസ്ഥാന മാനദണ്ഡത്തിൽ അടിസ്ഥാനപ്പെടുത്തിയുള്ളതാകണം. എല്ലാറ്റിനുമുപരി നോത്രദാം കത്തീഡ്രൽ ജീവനുള്ള കല്ലുകളാൽ നിർമ്മിതമായ സഭയുടെയും വിശുദ്ധ ദൈവജനത്തിന്റെയും പ്രതിരൂപമാണ്. കത്തീഡ്രലിൽ നടന്ന സായാഹ്ന പ്രാർത്ഥന ആഘോഷത്തെയും അതേ വൈകുന്നേരം പാരീസിലെ വലിയ ഫ്രാൻസ് സ്റ്റേഡിയത്തിൽ നടന്ന യുവജനങ്ങളുടെ പ്രാർത്ഥനാ സായാഹ്നത്തെയും സമാന്തരമായി നോക്കിക്കാണുന്നത് ഉപകാരപ്രദമായിരിക്കും. പൂർണമായും വ്യത്യസ്തമായ രണ്ടു സ്ഥലങ്ങൾ, അതേസമയം പരസ്പരം പൂരകവും ആത്മീയമായി ഏതാണ്ട് ഒരുമിച്ചു പോകുന്നവയുമായ രണ്ടു സംഭവങ്ങൾ, അവയെ ഒന്നിപ്പിച്ചത് എന്തായിരുന്നു? കല്ലുകൊണ്ടോ സിമെന്റുകൊണ്ടോ അല്ല, യേശുവിനാൽ സ്നേഹിക്കപ്പെട്ടതിനാൽ അവനെ സ്നേഹിക്കുന്ന വ്യക്തികളാൽ നിർമ്മിതമായ സഭ. നോത്രദാമിൽ വൈദികരും ഡീക്കന്മാരും സമർപ്പിത ജീവിതം നയിക്കുന്നവരും അജപാലന പ്രവർത്തകരും ഉണ്ടായിരുന്നു. സ്റ്റേഡിയത്തിലാകട്ടെ ഫ്രാൻസിലെ പുതിയ തലമുറയുണ്ടായിരുന്നു. പ്രായത്തിന്റെ കാര്യത്തിൽ മാത്രമല്ല, ആത്മാവിലും ഹൃദയത്തിന്റെയും വിശ്വാസത്തിന്റെയും സ്വാതന്ത്ര്യത്തിലും ചെറുപ്പക്കാരായവരാണ് അവരെന്ന് ഞാൻ വിശേഷിപ്പിക്കും. പാടുകയും ആർത്തുവിളിക്കുകയും അതേസമയം നിശബ്ദരായി ശ്രദ്ധയോടെ കേൾക്കുകയും ചെയ്ത യുവാക്കൾ, സത്യത്തിനും സ്നേഹത്തിനും വേണ്ടിയുള്ള ആഗ്രഹം വ്യക്തമാക്കുന്നതും ശ്രദ്ധയും വികാരങ്ങളും നിറഞ്ഞതുമായ മുഖങ്ങളായിരുന്നു അവരുടേത്. നിങ്ങളാണ് ഫ്രാൻസിന്റെ വിശുദ്ധരെന്ന് അവരോട് ഞാൻ സന്തോഷത്തോടെ പറഞ്ഞു. ആ പ്രാർത്ഥനാ സായാഹ്നം പ്രത്യാശയുടെ വലിയ അടയാളമായിരുന്നു. ഇതുപോലെ ദൈവം ഇഷ്ടപ്പെടുന്ന എളിമയിലുള്ള മറ്റൊരു സംഭവമായിരുന്നു മെസോൺ ബക്കീത്ത ബക്കീത്ത ഭവനത്തിലെ കൂടിക്കാഴ്ചയും. വിവിധ ബുദ്ധിമുട്ടുകൾ നേരിടുന്ന ആളുകൾക്കായുള്ള അഭയഗൃഹമാണിത്. മനുഷ്യന്റെ അന്തസ്സിനെ സ്നേഹപൂർവം സേവിക്കുന്നതിനായി അനുദിനം പരിശ്രമിക്കുന്ന സുവിശേഷത്തിന്റെ ഫലങ്ങളായ അനേകം ഇടങ്ങളിൽ ഒന്നാണത്. ഇങ്ങനെയൊക്കെയാണെങ്കിലും ഫ്രാൻസിലെ സഭയിൽ അടുത്ത ഏതാനും വർഷങ്ങളായി പുനർജനനത്തിന്റെ ഒരു അടയാളം നമുക്കു കാണാം. മാമോദീസ ആവശ്യപ്പെടുന്ന യുവാക്കളുടെയും മുതിർന്നവരുടെയും ശ്രദ്ധേയവും വർദ്ധിച്ചുവരുന്നതുമായ എണ്ണം. ദൈവത്തിന്റെ ഈ മനോഹരമായ വിസ്മയവുമായി ബന്ധപ്പെട്ടു പറയുമ്പോൾ, പാരീസിൽ ഇപ്പോൾ ഒരു പ്രവിശ്യാതല സിനഡൽ അസംബ്ലി നടക്കുകയാണ്. മതബോധനാർത്ഥികളുടെയും ക്രൈസ്തവാർത്ഥികളുടെയും വിശ്വാസയാത്രയെയും അവർ അംഗങ്ങളായിരിക്കുന്ന സമൂഹങ്ങളെയും പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് അതിൽ പങ്കെടുക്കാൻ എനിക്കു സാധിച്ചു. തലസ്ഥാന നഗരത്തിലെ എന്റെ സന്ദർശനത്തിന്റെ അവസാന ചടങ്ങ് പ്ലാസ് ദ ല കൊൺകോർദിൽ നടന്ന വിശുദ്ധ കുർബാനയായിരുന്നു. അവിടെ സഭാസമൂഹത്തിന്റെ പുനർജനനത്തിന്റെ അടയാളം വിസ്മയകരമായ രീതിയിൽ കാണാമായിരുന്നു. വൈദികരും ഗായക സംഘവും ഏറെ വലിയ ഒരു ജനസമൂഹവും ഒന്നു ചേർന്ന ആരാധനാ സമൂഹം വിശാലമായ ചത്വരത്തിൽ മാത്രമല്ല അവിടുത്തെ അവന്യൂ ദ ഷാംസ് എലിസെ മുഴുവൻ കടന്ന് ആർക്ക് ദ ട്രയംഫ് സ്മാരകം വരെയും അതിനപ്പുറവും വ്യാപിച്ചിരുന്നു. വിശുദ്ധ കുർബാന സ്വീകരണ സമയത്ത് വിവിധ ഇടങ്ങളിലായി വിതരണം ചെയ്യപ്പെട്ട വിശുദ്ധ കുർബാന സ്വീകരിക്കാൻ എല്ലാവർക്കും സാധിച്ചു. ഇതാണ് യഥാർത്ഥ പുനർനിർമ്മാണം. കന്യകാമറിയത്തിന്റെ മാധ്യസ്ഥ്യത്തിലൂടെ ദൈവത്തിനു മാത്രം ചെയ്യാൻ കഴിയുന്ന സഭയുടെ പുനരുദ്ധാരണം. ക്രിസ്തുവിന്റെ പീഡാനുഭവത്തിന്റെയും മരണത്തിന്റെയും സമയത്ത് വിശ്വാസത്തിന്റെയും പ്രത്യാശയുടെയും വിളക്കണയാതെ കാത്തുസൂക്ഷിച്ചവളും സഭയുടെ മാതാവുമായ മറിയത്തെ വണങ്ങാൻ പാരീസിലെ സന്ദർശനത്തിനുശേഷം തീർത്ഥാടകനായി ഞാൻ ലൂർദിലേക്ക് പോവുക എന്നത് സാധാരണമായ എന്റെ കടമയായിരുന്നു. ലൂർദിൽ കന്യകാമറിയത്തിന്റെ മാതൃസ്നേഹപൂർവമായ കരുതലിലൂടെ കർത്താവ് എല്ലാവർക്കും, തീർത്ഥാടകർക്കും, ശരീരത്തിലും ആത്മാവിലും രോഗബാധിതരായവർക്ക് പ്രത്യേക വിധത്തിലും പ്രത്യാശയുടെയും പുനർജനനത്തിന്റെയും സന്ദേശം നൽകുന്നു. ഞാൻ വീണ്ടും തുറന്നു പറയാൻ ആഗ്രഹിച്ച ഒരു സന്ദേശമാണത്. ഏതു സാഹചര്യത്തിലായാലും ഏറ്റവും ഗുരുതരമായ ദുർബലാവസ്ഥയിലായാലും ഓരോ മനുഷ്യജീവിതവും അതിന്റെ അലംഘനീയമായ അന്തസ്സ് നിലനിർത്തുന്നു. അതിനെ പരിപാലിക്കുകയും അനുഗമിക്കുകയും മാനവിക സഹാനുഭൂതിയോടും ശാസ്ത്രം നൽകുന്ന മാർഗങ്ങളുടെ സഹായത്തോടും കൂടി അതിന്റെ ബുദ്ധിമുട്ടുകളിൽ നിന്ന് കൈപിടിച്ചുയർത്തുകയും ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ലൂർദ് ലോകമെമ്പാടും സ്നേഹസംസ്കാരത്തിന്റെ ഒരു തീർത്ഥാടന കേന്ദ്രമായി നിലനിൽക്കുന്നത്. ഈ സാഹചര്യത്തിൽ ചൂഷണങ്ങളുടെ ഇരകളായ ചില വ്യക്തികളെ ഞാൻ കണ്ടുമുട്ടിയിരുന്നു. അവർ തങ്ങളുടെ സൗഖ്യം തേടുന്ന ഈ സമയത്ത് അവരുടെ ജീവിതങ്ങളിലുണ്ടായിട്ടുള്ള വേദന അംഗീകരിക്കുകയും ദുരുപയോഗങ്ങൾ തടയുന്നതിനായി പ്രവർത്തിക്കുകയും ചെയ്യുന്നതിനും ഒപ്പം അവരെ കേൾക്കാനും അവരോടൊപ്പം നടക്കാനുമുള്ള എന്റെയും മുഴുവൻ സഭയുടെയും സന്നദ്ധത മറ്റ് ഇരകളെക്കൂടി അറിയിക്കാൻ എന്നെ സഹായിക്കണമെന്ന് അവരോട് ഞാൻ അഭ്യർത്ഥിച്ചു. അപ്പസ്തോലികയാത്രയുടെ മൂന്നാമത്തെയും അവസാനത്തെയും ഘട്ടം മെറ്റ്സ് നഗരമായിരുന്നു. രണ്ടാം ലോകമഹായുദ്ധത്താൽ മാരകമായ വിധത്തിൽ തകർക്കപ്പെട്ട ഫ്രാൻസിന്റെയും യൂറോപ്പിന്റെയും ഒരു പ്രദേശത്താണ് അത് സ്ഥിതി ചെയ്യുന്നത്. യൂറോപ്പിന്റെ ഏകീകരണ പ്രക്രിയയുടെ പ്രധാന പ്രചോദകരിൽ ഒരാളായ റോബർട്ട് ഷൂമാൻ അവിടെ പ്രവർത്തിച്ചിരുന്നു. യഥാർത്ഥത്തിൽ യുദ്ധത്തിന്റെ നാശത്തിനുശേഷം സമാധാനത്തിനായുള്ള ഒരു പദ്ധതിയായിട്ടാണ് സമകാലീന യൂറോപ്പ് ജനിച്ചത്. പാരീസിലെ നോത്രദാമിൽ അഗ്നിബാധയിലൂടെ സംഭവിച്ചത് രണ്ടാം ലോകമഹായുദ്ധത്തിലൂടെ യൂറോപ്പിൽ സംഭവിച്ചിരുന്നുവെന്ന് നമുക്ക് വിശേഷിപ്പിക്കാം. യൂറോപ്പ് അതിന്റെ ക്രൈസ്തവ വേരുകളോട് വളരെയധികം കടപ്പെട്ടിരിക്കുന്ന ജനാധിപത്യം, ജനങ്ങൾക്കിടയിലുള്ള ഐക്യദാർഢ്യം, സാഹോദര്യം എന്നീ തത്വങ്ങളുടെ അടിസ്ഥാനത്തിൽ പുനർജനിച്ചു. ഇതേ അടിസ്ഥാനങ്ങളുടെയും ജീവദായകമായ ഈ സത്തയുടെയും മേൽ തന്നെയാണ് മതാന്തര സംവാദങ്ങൾക്ക് പ്രത്യേകമായ പ്രാധാന്യമുള്ളതും കൂടുതൽ ആഗോളവത്കരിക്കപ്പെട്ടിരിക്കുന്നതുമായ ഇന്നിന്റെ ലോകത്തിൽ യൂറോപ്പ് എന്ന പദ്ധതിക്ക് നവീകരിക്കപ്പെടാൻ സാധിക്കുക. അതുകൊണ്ടാണ് മെറ്റ്സിൽ വിവിധ മതപാരമ്പര്യങ്ങളുടെ പ്രതിനിധികളുമായി ഞാൻ കൂടിക്കാഴ്ച നടത്തിയത്. സംവാദത്തിനും സമാധാനത്തിനും ആഹ്വാനം ചെയ്യുന്ന മെറ്റ്സ് അപ്പീൽ അവർ എന്റെ സാന്നിധ്യത്തിൽ വായിക്കുകയും ഒപ്പുവയ്ക്കുകയും ചെയ്തു. പ്രിയപ്പെട്ടവരെ, ഫ്രാൻസിലെ എന്റെ ഇടയ സന്ദർശനത്തിന്റെ വിഷയം ലോകത്തിന് ജീവനുണ്ടാകേണ്ടതിന് എന്നതായിരുന്നു. തന്റെ മുഴുവൻ രക്ഷാദൗത്യത്തെയും സംഗ്രഹിക്കുന്ന യേശുവിന്റെ വാക്കുകളാണിവ. അപ്പസ്തോലികയാത്രയ്ക്കിടയിൽ നടന്ന ഓരോ കൂടിക്കാഴ്ചയുടെയും സുവിശേഷപരമായ അർത്ഥം ഈ വാക്കുകൾ വ്യക്തമാക്കിയിരുന്നു. കൃപയുടെ ഈ യാത്ര സമൃദ്ധവും നിലനിൽക്കുന്നതുമായ ഫലങ്ങൾ പുറപ്പെടുവിക്കണമേ എന്ന് അപേക്ഷിക്കുന്ന നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഈ വാക്കുകൾ പ്രേരണയാകട്ടെ.
3: Ora esse ispirino la nostra preghiera nel chiedere a Dio che questo evento di grazia porti frutti abbondanti e duraturi.

ഇറ്റാലിയൻ ഭാഷയിലുള്ള തന്റെ പൊതുവായ പ്രഭാഷണത്തിനു ശേഷം വിവിധ ഭാഷക്കാരായ ആളുകളെ അഭിസംബോധന ചെയ്ത പാപ്പ സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥന ലത്തീൻ ഭാഷയിൽ ചൊല്ലുകയും തുടർന്ന് ഏവർക്കും തന്റെ ആശീർവാദം നൽകുകയും ചെയ്തു.

ലിയോ പതിനാലാമൻ പാപ്പ വത്തിക്കാനിൽ അനുവദിച്ച പൊതുകൂടിക്കാഴ്ചാവേളയിൽ നടത്തിയ പ്രഭാഷണത്തിന്റെ മലയാള പരിഭാഷയാണ് നിങ്ങൾ ഇതുവരെ ശ്രവിച്ചത്.